സുഹൃത്തുക്കളെ, ഞാനിപ്പോ കാലാപ്പാനിൽ നിന്നാണ് സംസാരിക്കുന്നത്. ജയിലിന്റെ മുറ്റത്ത് നിൽക്കുകയാണ്. എന്റെ മുൻപിൽ ഒരു ഭീകരരൂപിയായി ജയിലും നിൽക്കുകയാണ്. ഇരുട്ട് വീണുകിടക്കുന്ന സെല്ലുകളിൽ നിന്ന് അടക്കിപ്പിടിച്ച തേങ്ങലുകൾ കേൾക്കുന്നുണ്ടോ? പ്രഭാതത്തിൽ ഇളങ്കാറ്റിൽ ചോരയുടെ മണമുണ്ടോ? ഈ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് പ്രിയദർശൻ ഒരു തമാശ ചിത്രം എടുക്കാനാവുമോ? പിന്നീടാണ് അറിഞ്ഞത് സംഗതി തമാശയല്ലെന്ന്. തമാശകളില്ലാത്തൊരു പ്രിയൻ ചിത്രമോ? അതെ, കാലാപ്പാനിയിൽ മുൻതൂക്കം മറ്റ് പലതിനുമാണ്. ചരിത്രം പഠിക്കാത്ത ധാരാളം മണ്ടന്മാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ആ കൂട്ടത്തിലാണ് ഞാനും. ക്രമേണ ഞാൻ അറിഞ്ഞു, ചിത്രീകരിക്കാൻ ഉദ്ദേശിക്കുന്ന കഥ യഥാർത്ഥത്തിൽ നടന്നതാണ്. 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭം തൊട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെയുള്ള കാലം. കഥ പറയൂ. കഥ പറഞ്ഞു തന്നു. കഥ കേട്ട് ഞാൻ വികാരഭരിതനായിപ്പോയി. സംവിധായകൻ പറഞ്ഞു, അന്നത്തെ വസ്ത്രധാരണം, കെട്ടിടങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ ഇവയൊക്കെ മാസങ്ങളോളം ഗവേഷണം നടത്തി കണ്ടെത്തിയതാണ്. അങ്ങനെ സംസാരിക്കവേ ഗോവർദ്ധന്റെ പോയകാല നൊമ്പരങ്ങളായി ഒരു ഗാനം അവിടെ കൊഴുകിയെത്തി.

0: ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാല് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാൽ കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാൽ കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലിൽ മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി, 6238810555. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. ആരോഹി

റേഡിയോ കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിന്റെ പ്രാരംഭ പാഠങ്ങളാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ തരത്തിലുള്ള വരിശകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കർണാടക സംഗീതത്തിന്റെ താളവൈവിധ്യങ്ങൾ, സപ്തതാളങ്ങളെ കുറിച്ച് പഠിക്കുന്ന അലങ്കാരങ്ങളെയാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത്. കർണാടക സംഗീതത്തിൽ 7 താളങ്ങളാണുള്ളത്: ധ്രുവതാളം, മധ്യതാളം, രൂപകതാളം, ചെമ്പതാളം, ത്രിപുടതാളം, അടതാളം, ഏകതാളം എന്നിങ്ങനെ 7 താളങ്ങളുണ്ട്. അംഗങ്ങൾ മാറുന്നതനുസരിച്ചാണ് താളങ്ങൾ മാറുന്നത്. അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ താളത്തിന് നമ്മൾ താളമിടാൻ ഉപയോഗിക്കുന്ന പ്രവൃത്തികൾ. അത് 3 തരത്തിലുണ്ട്: ലഘു, ദ്രുതം, അനുദ്രുതം എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട 3 അംഗങ്ങൾ. ലഘു എന്ന് പറഞ്ഞാൽ അടിച്ച് വിരലെണ്ണുന്ന പ്രക്രിയയാണ് ലഘു. ഒരു അടി മാത്രമാണെങ്കിൽ അനുദ്രുതം, അടിച്ച് വീശുന്ന പ്രക്രിയയ്ക്ക് ദ്രുതം എന്നും പറയുന്നു. ലഘു അടിച്ച് വിരലെണ്ണുന്ന പ്രക്രിയയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് 5 തരത്തിൽ നമുക്കുണ്ട്. ഒരടിക്ക് ശേഷം 2 വിരലെണ്ണുകയാണെങ്കിൽ ടോട്ടൽ 3 എണ്ണമാകും. അപ്പോൾ അതിന് തിസ്രജാതി എന്ന് പറയും. ഒരടിക്ക് ശേഷം 3 വിരലെണ്ണുകയാണെങ്കിൽ മൊത്തം 4 എണ്ണമാവും, അതിന് ചതുരശ്ര ജാതി എന്നും. ഒരടിക്ക് ശേഷം 4 വിരലെണ്ണുമ്പോൾ ടോട്ടൽ 5 ആകും, അടി ഉൾപ്പെടെ 5 ആകും, അപ്പോൾ ഖണ്ഡജാതി. ഒരടിക്ക് ശേഷം 6 വിരലെണ്ണുമ്പോൾ മൊത്തം 7

എണ്ണമാവും. അതിന് മിശ്രജാതി ഒരടിക്ക് ശേഷം എട്ട് വിരലെണ്ണുമ്പോൾ അത് ടോട്ടൽ 9 സങ്കീർണ ജാതി. ഇങ്ങനെ 5 ജാതികളുണ്ട്: തിസ്രം, ചതുരസ്രം, ഖണ്ഡം, മിശ്രം, സങ്കീർണം. ഈ 5 എണ്ണമാണ് ലഘു. അടുത്തത് ദ്രുതം എന്ന് പറഞ്ഞാൽ ഒരു അടിയും വീശും. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്, 2 അക്ഷരമാണ് ഒരു ദ്രുതത്തിനുള്ളത്. ഒരു അനുദ്രുതം എന്ന് പറഞ്ഞാൽ ഒരു അടി

ശ്രദ്ധിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് അടതാളവും ഏകതാളവും. അടതാളത്തിൻ്റെ അംഗങ്ങൾ ലഘു, ലഘു, ദ്രുതം, ദ്രുതം. രണ്ട് ലഘുവും രണ്ട് ദ്രുതവും. ലഘു ഖണ്ഡജാതിയാണ്, അതായത് ഒരടി അടിച്ചതിന് ശേഷം നാല് വിരലെണ്ണും. അത്തരത്തിൽ രണ്ടു പ്രാവശ്യം ലഘുവും രണ്ട് പ്രാവശ്യം ദ്രുതവും ഇടുമ്പോൾ അടതാളമാവും. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. എൻ്റെ പേര് നീലംപേരൂർ സുരേഷ് കുമാർ. എന്നോടൊപ്പം ഇന്നിവിടെ പഠനത്തിനായി എത്തിയിരിക്കുന്നത് പുനലൂരിലുള്ള ജെറുഷ, കങ്ങരപ്പടിയിലുള്ള അന്നാമറിയ, ഇരമല്ലൂരുള്ള ആഗി, കലൂരുള്ള ഐശ്വര്യ, തൃപ്പൂണിത്തുറയിലുള്ള ദേവകി, കടവന്തറിലുള്ള ഗായത്രി എന്നിവരാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം.

0: അടുത്തത് നാലാം കാലം പാടുമ്പോ
1: സരിഗ സരിഗമ രിഗമ രിഗമ പ പ
0: ഇത്തരത്തില് പാടും. അടതാളം നാലാം കാലം പാടാൻ നമുക്ക് ഇപ്പോൾ ലേശം ബുദ്ധിമുട്ടുണ്ട്, കാരണം താളത്തിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പിന്നീട് നാലാം കാലം പാടാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അലങ്കാരത്തിന്റെ ഏറ്റവും അവസാനത്തെ ഏകതാളം. ഏകതാളം എന്ന് പറഞ്ഞാൽ ഒരു ലഘു മാത്രമേയുള്ളൂ, ചതുരശ്ര ജാതി ലഘുവാണുള്ളത്. അപ്പോൾ നമുക്ക് ഒരടി കഴിഞ്ഞ് മൂന്ന് വിരലെണ്ണുക.

ഇതോടുകൂടി നമുക്ക് സപ്തതാള അലങ്കാരങ്ങളുടെ പഠനം അവസാനിച്ചു. ശാസ്ത്രീയ സംഗീതത്തിന്റെ പ്രാരംഭ വരിശകളുടെ ഒരു ഘട്ടം നമ്മളിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള വരിശകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അലങ്കാരങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇത്രയും നാൾ നമ്മൾ പാടിയത് മായാമാളവഗോള രാഗത്തിലുള്ള രാഗത്തിലായിരുന്നു വരിശകൾ പാടിയത്. ഇനി അടുത്ത ക്ലാസ് മുതൽ നമ്മൾ രാഗം മാറി ഗീതങ്ങളിലേക്ക് കടക്കും. അടുത്ത ക്ലാസ് മുതൽ സാഹിത്യങ്ങൾ കൂടി വരുന്ന പ്രാരംഭ പാഠം, ആ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കും. നമ്മൾ സാധാരണയായി പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ പഠിച്ച ആദ്യം മുതൽ സരള വരിശകൾ മുതൽ അലങ്കാരം വരെയുള്ള വരിശകളാണ് നമ്മൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യേണ്ടത്. നമ്മുടെ സ്വരസ്ഥാനങ്ങളും താളങ്ങളും നമുക്ക് നമ്മുടെ തൊണ്ടയിലും കയ്യിലും ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഗീതത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി, നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിംഗ്. അതായത് ഈ മെയിൻ ആയിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. 2 കാര്യമുണ്ട്, ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്, സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിന്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിന്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിന്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം. സിനിമ കൊട്ടക. നിർവഹണം നന്ദിനി എൻ മേനോൻ.
1: ചന്ദ്രോത്സവം. ബാല്യത്തിന്റെ കുസൃതി കണ്ണുകളിലൂടെ എപ്പോഴോ നോക്കിയപ്പോൾ കളിക്കൂട്ടുകാരിയോട് തോന്നിയ ഒരിഷ്ടം. കാരണങ്ങളൊന്നുമില്ലാതെ, പ്രണയലേഖനങ്ങൾ എഴുതാതെ, വഴിയിൽ തടഞ്ഞു നിർത്താതെ, ബന്ധങ്ങളൊന്നും സങ്കല്പിക്കാതെ മനസ്സിൽ കൂട്ടിക്കിഴിച്ചു കിട്ടിയ ഇഷ്ടത്തിന്റെ നേരുത്തരം. ആരെയും കാണിക്കാത്ത അവളുടെ മനസ്സിലും കോറിയിട്ടിരിക്കുന്നത് തന്നോടുള്ള ഇഷ്ടത്തിന്റെ ലിപികളാണെന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിൽ ജീവിതത്തോട് തോന്നുന്ന വല്ലാത്ത

ഒരിഷ്ടമുണ്ട്, രസമാണ്. എപ്പോഴൊക്കെയോ ഉള്ളിൽ മുട്ടിട്ട് പിന്നീട് എപ്പോഴോ പൊട്ടിപ്പോയ കുട്ടിപ്രണയങ്ങളെ വെറുതെ ഓർത്തിരിക്കാൻ. പക്ഷെ ചിലരിൽ മാത്രം ആ പ്രണയങ്ങളും അവരുടെ കൂടെ വളരും, പിരിയാൻ പറ്റാത്തത്ര ആഴത്തിൽ ഇഷ്ടപ്പെട്ടു പോകും. ഇഷ്ടങ്ങളെല്ലാം നഷ്ടങ്ങളായി എന്ന് മനസ്സിലാക്കാൻ ഒരു ജീവിതം വേണ്ടിവരുമായിരിക്കാം. ചിറക്കിൽ ശ്രീഹരിക്ക്

0: ഇന്ദു ശ്രീഹരിയുടെ പെണ്ണാണെന്ന്. എന്നാൽ ഇനി മുതൽ അങ്ങോട്ടിനി ഒരിക്കലും ആ വാക്കുകൾ ശ്രീഹരിയുടെ കാതുകളിൽ പതിയില്ല. കൂടെ നടന്ന അവന്റെ ഉറ്റ സുഹൃത്ത് ബാലചന്ദ്രനാണ് ഇന്ദുവിന്റെ വരൻ. നടക്കുന്ന സംഭവങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നതിന് മുൻപേ എല്ലാം കഴിഞ്ഞിരുന്നു. കല്യാണ ദിവസം രാവിലെ മുറിയുടെ ഒരു മൂലയിൽ കണ്ണീരുതിർത്ത് മിണ്ടാതിരിക്കുന്ന ഇന്ദുവിന്റെ അടുക്കലേക്ക് അവളുടെ അമ്മ ദേവകി എത്തി. ദേവകിക്കായിരുന്നു ശ്രീഹരിയോട് ഏറ്റവും കൂടുതൽ എതിർപ്പ്.
1: രണ്ട് കുട്ടികളെ ഉണ്ടാക്കി തന്നിട്ട് നിങ്ങളുടെ തന്ത ഏതോ തമിഴച്ചയോട് ചിറ്റം കൂടി നാട് വിട്ടത് കൊല്ലം കുറെ മുമ്പാ. ചോര നീരാക്കി അധ്വാനിച്ചിട്ടാ നിന്നെയും നിന്റെ ഉടപ്പുറന്നോനെയും ഞാൻ ഈ നിലയ്ക്ക് വളർത്തിയെടുത്തത്. ഒരാൺതുണ ഇല്ലാണ്ട് അതിന് കഴിഞ്ഞു മേലേപ്പുര ദേവകിക്കെന്ന് വെച്ചാ ഈ കല്യാണം നടത്താനും എനിക്കറിയാം. അതല്ല, നിന്നെ തോൽപ്പിക്കാൻ എന്റെ മോളുടെ ഒരുക്കമെന്ന് വെച്ചാ ഒരു പാട്ട മണ്ണെണ്ണയും ഒരു തീപ്പെട്ടിക്കോലും മതി എനിക്ക്. ഇതിനകത്ത് കിടന്ന് ദഹിക്കും ഞാൻ. ആ ചാരത്തിൽ ചവിട്ടിട്ടേ നീ പോവും ചെറക്കല ശ്രീഹരിയുടെ വേളിയാവാൻ. ചെറക്കല മാളിക, നിന്റെ അച്ഛനെന്ന് പറയുന്ന അസുരനുണ്ടല്ലോ, എന്നെ കണ്ണീര് കുടിപ്പിച്ച മഹാഭാവി, അയാളുടെ തറവാടാത്. അവിടേക്ക് എന്റെ മോളെ കൊടുക്കേണ്ടി വന്ന ദേവകി പിന്നെയും തോറ്റു അവറ്റയുടെ മുമ്പിലെന്നാവും. തോൽപ്പിക്കാൻ നീയല്ല ആര് വിചാരിച്ചാലും കഴിയേയില്ല. ഇന്ദുലേഖ തയ്യാറായിക്കോളും, സമയം കളയാനില്ല.
0: ആരുടെയൊക്കെയോ വാശിയുടെയും വൈരാഗ്യത്തിന്റെയും ഇടയിൽ ആരും കാണാതെ പോയ രണ്ടു മനസ്സുകളായിരുന്നു ശ്രീഹരിയുടെയും ഇന്ദുവിന്റെയും. നാട്ടിലെ ക്ഷേത്രത്തിൽ വാദ്യസ്വരങ്ങളുടെ മധ്യത്തിലൂടെ നടന്നുവരുന്ന ഇന്ദുവിനെയും ബാലചന്ദ്രനെയും ഒരു നോക്ക് കാണുവാൻ ശ്രീഹരി എത്തി.
2: ചെറക്കൽ ശ്രീഹരിയുടെ പെണ്ണായിരുന്നവൾ. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം പുന്നത്തെ ബാലേന്ദ്രൻ കൊത്തിക്കൊണ്ടുവന്ന് കണ്ടോടാ.

0: തവളക്കണ്ണി എന്ന ഇരട്ട പേരാര് വിളിച്ചാലും കുഞ്ഞനം കുത്തി അറിയാവുന്ന തെറി വിളിക്കുന്നവൾ. ഒരിക്കൽ ഞാനും ആ പേര് വിളിച്ചപ്പോൾ അവൾ തെറി വിളിച്ചില്ല, പകരം കണ്ണു നിറച്ചു. ആ അവൾ ആദ്യമായി മുഴുപ്പാവാട ഉടുത്ത നാൾ ഓടിക്കിതച്ച് എന്റെ മുന്നിൽ വന്നു നിന്ന് എനിക്ക് ചേർച്ചയുണ്ടോ എന്ന് ചോദിച്ചവൾ. ഞാൻ പരീക്ഷകളിൽ ജയിക്കുമ്പോൾ കാണുന്ന കൽവിളക്കിലെല്ലാം തിരിതെളിയിച്ചവൾ. കഥകളി കാണാൻ പോയിട്ട് കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്ന് നേരം വിളിപ്പിക്കാൻ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൻ കെഞ്ചി ചോദിച്ച ഉമ്മ തന്നെന്ന് വരുത്തി ഇടവപ്പാതി പെയ്യുന്ന നാട്ടുവഴിയിലൂടെ തിരിഞ്ഞു നോക്കാതെ ഓടിപ്പോയവൾ. അവളാണ് മക്കളെ മറ്റൊരുത്തന്റെ നിഴലായി പോകുന്നത്.
1: അത്രയും മതിയായിരുന്നു ശ്രീഹരിക്ക്. ഒന്ന് കാണണം, അവരുടെ പ്രണയത്തിന്റെ ഖബറിൽ ആത്മാർത്ഥതയുടെ രണ്ടിറ്റു കണ്ണീർ പൊഴിക്കണം. പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന ഇന്ദുവിന് മനസ്സിൽ മംഗളങ്ങൾ നേരണം. പിന്നെ ഒറ്റയ്ക്ക് ആ വയൽവരമ്പിലൂടെ തന്നെ തിരിച്ചു നടക്കണം. എന്നാൽ ശ്രീഹരിയുടെ മനക്കണക്കുകളൊക്കെ തെറ്റിയ ദിവസം കൂടിയായിരുന്നു അന്ന്. നാട്ടിലെ നാടൻ ഗുണ്ടയായ പീതാംബരൻ ആരുടെയോ ആജ്ഞപ്രകാരം ബാലചന്ദ്രനായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ആ വയൽവരമ്പിന് നടുക്കിട്ട് അയാൾ ബാലചന്ദ്രനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ശ്രീഹരിയും കൂട്ടരും ചേർന്ന് അയാളെ പിടികൂടിയെങ്കിലും നാട്ടുകാരുടെ മുൻപിൽ വെച്ച് അയാൾ പറഞ്ഞു, ബാലചന്ദ്രനെ വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ ശ്രീഹരിയാണ് അയാളെ ചുമതലപ്പെടുത്തിയതെന്ന്. ഇന്ദുവിന്റെയും ആ നാട്ടുകാരുടെയും മുൻപിൽ ശ്രീഹരി കുറ്റവാളിയായി. നിരപരാധിത്വം തെളിയിക്കാനാകാതെ, മറുത്തൊരക്ഷരം പോലും പറയാനാകാതെ തളർന്ന ശ്രീഹരി ഒടുവിൽ ജയിലിലുമായി. ചിറക്കലെ ആ തറവാട്ടു വീട്ടിൽ നിന്നും ശ്രീഹരി അന്ന് പടിയിറങ്ങിയതാണ്. കാലം ഒരുപാട് ഇങ്ങോട്ട് മുൻപിലേക്ക് വരുമ്പോൾ ഇന്ന് ചിറക്കൽ തറവാടിന്റെ കാര്യസ്ഥനാണ് കുട്ടിരാമൻ. ആ വലിയ തറവാട്ടിൽ അയാൾ ഒറ്റയ്ക്കാണ് താമസം. ഏകാന്തതയുടെ വിരസത മാറ്റാനായിരിക്കണം അയാൾ ശ്രീഹരിയുടെ കഥ എഴുതുന്നത്.

0: പോകാൻ തീരുമാനിച്ചത്. കഥയൊക്കെ കേൾക്കാനും അറിയാനും കുട്ടിരാമന്റെ കൂടെ ഒരു കൂട്ടം കൗമാരക്കാരുമുണ്ട്. മാളവിക, നവീൻ, കുട്ടൻ, ആകാശ്, ഇവരാണ് ആ നാൽവർ സംഘം. അന്ന് ശ്രീഹരി ഒരു വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഇന്ദുവിനെ കണ്ട് തെറ്റിദ്ധാരണകൾ തിരുത്താൻ ശ്രമിച്ചെങ്കിലും കൺമുൻപിൽ കണ്ടതു തന്നെയാണ് ശരിയെന്ന് ഇന്ദു ഉറച്ചു വിശ്വസിച്ചു.
1: എനിക്ക് പറയാനുള്ളത് ഇന്ദു കേൾക്കണം.
2: കേൾക്കണം എന്ന് ശ്രീഹരിക്ക് പറയാനാവൂ? വിശ്വസിക്കണമെന്ന് ശഠിക്കരുത്.
1: സത്യം വിശ്വസിക്കില്ല എന്ന ശാഠ്യം പാടില്ലെന്ന് ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് പങ്കില്ല ആ സംഭവത്തിൽ. പീതാംബൻ ആർക്കു വേണ്ടി നുണ പറഞ്ഞതാണ്?
2: കോടതി പോലും ഈ പറഞ്ഞത് വിശ്വസിച്ചിട്ടില്ല. പണം ഒരുപാട് ചെലവാക്കി വക്കീലിനും വെച്ചിട്ടും അതിന് കഴിഞ്ഞില്ലല്ലോ.
1: അതിലെനിക്ക് നിരാശയില്ലായിരുന്നു. ചെയ്യാത്ത തെറ്റിന് ജയിൽ ശിക്ഷ അനുഭവിച്ചപ്പോഴും ഞാൻ സങ്കടപ്പെട്ടിട്ടില്ല. പക്ഷെ ഇപ്പോ നീ എന്നെ വിശ്വസിക്കില്ല എന്ന് പറയുന്നു.
2: എന്നെ പോകാൻ വിടൂ. എത്ര ആവർത്തിച്ച് പറഞ്ഞത് എന്നെ പറഞ്ഞാലും എന്റെ വിശ്വാസം മാറില്ല. പഴയ ശ്രീഹരിയായിട്ട് കാണാനും പ്രയാസമാണ്. ഇതിപ്പോ ശാന്തി എടുത്തിട്ട് നുണ കേട്ടതുകൊണ്ട് ഇവിടെ വരെ ഞാൻ വന്നത്. ഒരു ചതിയിലൂടെ എന്നെ സ്വന്തമാക്കാന്ന് കരുതിയ ബാലേന്ദ്രനെക്കാളും എനിക്ക് വെറുപ്പ് നിങ്ങളോടാ. ഭയം നിങ്ങളെ കാണുമ്പോ പോവാ ഞാൻ.
1: നിന്നെയായിരുന്നോ ഞാൻ സ്നേഹിച്ചിരുന്നത്? നിന്നെ നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞപ്പോഴാണോ ഞാൻ കരഞ്ഞത്? നിനക്ക് പകരമാവില്ല ഈ ഭൂമിയിൽ ഒന്നും എന്ന് വിശ്വസിച്ച് ശ്രീഹരി തോൽപ്പിച്ചു പലരും. പക്ഷെ ഇപ്പൊ നീ എന്നെ ബോധ്യപ്പെടുത്തുന്നു. ഞാനൊരു ഇഡിയറ്റായിരുന്നു. എന്റെ ജീവിതം ഒരു പാഴ് ചെലവായിരുന്നു. അതിന്റെ വേദന വളരെ വളരെ കൂടുതലാണ്.
0: പിന്നീട് ആ നാട്ടിലുള്ളവരാരും ശ്രീഹരിയെ കണ്ടിട്ടില്ല. അയാളെ കുറിച്ചുള്ള വിവരങ്ങൾ ഉറ്റ സുഹൃത്തുക്കൾക്ക് പോലും അറിയില്ല. എവിടെയാണെന്നോ എന്താണെന്നോ. എങ്കിലും കുട്ടിരാമനും ആ വീടും അയാൾക്കായി കാത്തിരുന്നു. പീതാംബരന്റെ ആക്രമണത്തിൽ ശരീരം പൂർണമായും തളർന്ന് ഒരു ജീവത്സവമായി ബാലചന്ദ്രൻ കഴിയാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. അയാളെ ശുശ്രൂഷിച്ചും വരമായി കിട്ടിയ പാടാനുള്ള സിദ്ധിയെ വരുമാനമാക്കി മാറ്റിയും ഇന്ദുവും ജീവിച്ചു. കുട്ടിരാമന്റെ പക്കൽ നിന്ന് വിവരങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രീഹരി തിരിച്ചുവന്ന് ഇന്ദുവിനെയും കൂടെ കൂട്ടണമെന്ന് എല്ലാവരെയും പോലെ ആ കുട്ടികളും ആഗ്രഹിച്ചു. ആ നാട്ടിലെ ഇന്നത്തെ മുതലാളിയാണ് രാമനുണ്ണി. വലിയ തറവാടും ആന വളർത്തലും ഫൈനാൻസും ഒക്കെയായി നാട്ടിലെ പ്രമാണി. എല്ലാം നേടിയെങ്കിലും ഒന്നു മാത്രം അയാൾ ഇന്നും നേടിയിട്ടില്ല. ശ്രീഹരിയും ബാലചന്ദ്രനുമൊക്കെ മോഹിച്ച പോലെ രാമനുണ്ണിയും ഇന്ദുവിനെ മോഹിച്ചിരുന്നു. ഇന്നും അയാളുടെ ഉള്ളിൽ ഇന്ദുവിനോടുള്ള താല്പര്യം മായാതെ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് കാലം ഇത്ര കഴിഞ്ഞിട്ടും അയാൾ ഒരു വിവാഹം പോലും കഴിക്കാതെ ഇന്ദുവിനെ സ്വന്തമാക്കാനുള്ള പല ശ്രമങ്ങളും ആലോചിച്ചു കൂട്ടിക്കൊണ്ടേയിരിക്കുന്നത്. ഇന്ദുവിന്റെ ചേട്ടൻ ചന്ദ്രശേഖരൻ രാമനുണ്ണിയുടെ കയ്യിൽ നിന്നും പണ്ടൊരിക്കൽ കുറച്ചു പണം പലിശയ്ക്കെടുത്തിരുന്നു. തവണകൾ മുടങ്ങി പലിശയും കൂട്ടുപലിശയും ഒക്കെയായി കഴിഞ്ഞപ്പോൾ രാമനുണ്ണി അയാളെ പിടിച്ചു. ഇന്ദുവിന്റെ പേരിലുള്ള സ്വത്തുക്കൾ വരെ വിറ്റ് ഇപ്പോൾ ചന്ദ്രശേഖരന്റെ കയ്യിൽ പണമോ സ്വത്തോ ഒന്നുമില്ല. ബാലചന്ദ്രന്റെ പേരിലുള്ള പൂന്നോത്ത് വീടും 60 സെന്റ് സ്ഥലവും രാമനുണ്ണിയുടെ കൂടെയുള്ള വാസുവിന്റെ പേരിലേക്കാക്കാൻ ചെട്ടിയാർ കൽപ്പിച്ചു. നിർബന്ധത്തിന് വഴങ്ങി ഗതിയില്ലാതെ ചന്ദ്രശേഖരൻ അതും ചെയ്യും. കാണിച്ചു തരുന്നിടത്തൊക്കെ ഒപ്പിട്ടുകൊടുത്തും ആരെന്തു പറഞ്ഞാലും മറുത്തൊന്നും പറയാതെ കേട്ടുനിന്നും ഇന്ദുവിന് ഇപ്പോൾ നല്ല ശീലമാണ്. വരുന്നതെന്തും അനുഭവിക്കാൻ അവൾ ഇന്ന് തയ്യാറാണ്. ഇതുവരെ അനുഭവിച്ചതിൽ കൂടുതലാകില്ലല്ലോ ഇനിയൊന്നും. മറുവശത്ത് ചിറക്കൽ തറവാട്ടിൽ ശ്രീഹരിയുടെ കൂട്ടുകാരൊക്കെ ഒത്തുകൂടിയിട്ടുണ്ട്. വിളിച്ചു വരുത്തിയത് കുട്ടിരാമൻ തന്നെ. ശ്രീഹരി ചിറക്കലേക്ക് വിളിച്ചു അത്രേ.
3: ഹലോ ഹലോ. ഛേ, ഇതിങ്ങനെ കുറെ നേരായിട്ട് കളിക്കുക. ഇടയിലെങ്ങോ ഫീബിൾ ആയിട്ട് പുള്ളിയുടെ ശബ്ദം ഒന്ന് കേട്ടു.
4: വിളിച്ച ശ്രീഹരിയാന്ന് നിനക്ക് ഉറപ്പുണ്ടോ?
3: പിന്നല്ലാതെ. ഞാൻ വരുന്നുണ്ടെന്നാണോ നാട്ടിലെത്തിയെന്നാണോ അതങ്ങോട്ട് വ്യക്തമായിട്ട് മനസ്സിലായില്ല.
5: ISD ആയിരുന്നോ അതോ STD ആയിരുന്നോ?
3: അതൊക്കെ പറഞ്ഞാലല്ലേ അറിയൂ.
5: KR STD ആയിരുന്നോ ISD ആയിരുന്നോ?
4: എന്നെ ഇടയ്ക്ക് ടാക്കീസിലേക്ക്, ഞാൻ പറഞ്ഞില്ലേ അത് പാരീസിൽ നിന്ന് തന്നെയാ വിളിച്ചത്. അന്ന് ഡൽഹിക്ക് വരുന്നു എന്നാ പറഞ്ഞത്.
5: നേരം പാതിരിയായി, നമ്മൾ ഇനിയും കാക്കണോ?
4: വേണ്ട, പോവാം. രാത്രി ഇനി വല്ല കോളും വന്നാ നീ അറ്റൻഡ് ചെയ്യും, എന്നിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങള് കേട്ടോ.
5: ശരി,
6: ഞാൻ രാവിലെ ശ്രീധരന്റെ വീട്ടിലേക്ക് വരാം.
5: എന്നാ പിന്നെ നീ പോയി കിടന്ന് നോവൽ എഴുതിക്കോ.
6: കിടന്നല്ല, ഇരുന്ന് എഴുതിക്കോളാം.

0: വെള്ളിയാഴ്ച വല്ല ഒച്ചോ വിളിയോ കേട്ടാൽ അടച്ചു പൂട്ടിയിരുന്നോ, പുറത്തിറങ്ങാൻ നിൽക്കണ്ട.
1: എന്റെ പാലിശ്ശേരി, ഞങ്ങൾ ഈ സാഹിത്യകാരന്മാര് രാത്രിയുടെ കാമുകന്മാരാ. വെള്ളിയാഴ്ചയും പാലപ്പൂവും യക്ഷിഗന്ധർവന്മാരും ഞങ്ങളുടെ പ്രിയപ്പെട്ട സബ്ജക്ട്സാ. ഗുഡ് നൈറ്റ്.
0: ചിലര് കൊണ്ടേ പഠിക്കൂ.
2: നേരം കൂടുതൽ ഇരുട്ടിയതോടെ എല്ലാവരും മടങ്ങി. കുട്ടിരാമൻ പതിവ് നോവലെഴുത്തിലേക്കും തിരിഞ്ഞു. ആ രാത്രിയുടെ മധ്യത്തിൽ എപ്പോഴോ പടക്കം പൊട്ടിച്ചുകൊണ്ട് ശ്രീഹരി വർഷങ്ങൾക്ക് ശേഷം കുട്ടിരാമന്റെ മുൻപിലെത്തി. പിറ്റേന്ന് രാവിലെ തന്നെ ശ്രീഹരിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ ചിറക്കൽ തറവാട്ടിലേക്ക് ഓടിയെത്തി.
3: സത്യം, 6 വർഷത്തെ വിടവ്, അതിലൊരു വർഷം വിയൂർ ജയിലിലെ സുഖചികിത്സ, ബാക്കി 5 വർഷം ദേശത്തും വിദേശത്തും വേഷം കെട്ടിയും കെട്ടാതെയും ആടിയ കുമ്മാട്ടിക്കളിയുടെ രാപ്പകലുകളിൽ ഞാൻ മറന്നിട്ടില്ല ആരെയും.
2: 6 വർഷങ്ങൾ പലയിടത്തും കഴിഞ്ഞുകൂടിയ ശ്രീഹരിയുടെ മനസ്സിൽ എന്നും വന്നു പോയിക്കൊണ്ടിരുന്ന പ്രിയപ്പെട്ട മനുഷ്യരെ വീണ്ടും ഒന്ന് കാണാനും അവരോടൊത്തു കഴിഞ്ഞ പ്രിയപ്പെട്ട നിമിഷങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി ആസ്വദിക്കാനും ഓർമ്മകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നടക്കാനും ശ്രീഹരിക്ക് ഈ വരവിൽ സന്തോഷിക്കാൻ ഇതൊക്കെ തന്നെ ധാരാളം. ആദ്യം പോയത് ശുദ്ധ സംഗീതത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകിയ ഗുരുവിന്റെ അടുത്തേക്കു തന്നെ.
4: രാമ രാമ രാമ രാമ രാമ. അപ്പൊ നീ തിരിച്ചെത്തി, നന്നായി. രാമസന്നിധി മതിയെന്ന് തോന്നിയിട്ടുള്ള വരവാണോ അതോ?
3: മനസ്സ് സ്വസ്ഥമാകുന്നു ഇവിടെ സ്വാമിയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ. ഇപ്പൊ അതേ അറിയുള്ളൂ,
4: സ്വസ്ഥമെന്ന അവസ്ഥ മറ്റൊന്നുമല്ല, സത്യം തന്നെയാണ്. സത്യമുള്ളിടത്ത് ഭയമില്ല, കോപതാപങ്ങളില്ല. സംഗീതം കൈവിട്ടോ നീയ്?
3: ശുദ്ധ സംഗീതത്തെ തിരിച്ചറിയാനുള്ള ശേഷി കൈമോശം വന്നിട്ടില്ല.
4: നല്ലത്. പ്രകൃതിയുടെ നിയമങ്ങളുണ്ട്, അത് പ്രകാരമാണ് ജീവികളുടെ ആഹാരം പോലും ക്രമപ്പെടുത്തിയിരിക്കുന്നത്. സസ്യബുക്കായും മാംസബുക്കായും പ്രകൃതി തന്നെ തരംതിരിച്ചിട്ടുണ്ട്. അത് മാറിയാൽ സ്വഭാവം സത്ത ഒക്കെ നഷ്ടമാകും. നീ ഈ മണ്ണ് വിട്ടു പോകാൻ പാടില്ലായിരുന്നു. ശിഷ്യൻ എന്ന് പൂർണാർത്ഥത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരാൾ നീയായിരുന്നു. ശരി, തിരിയ ദൊരയുടെ നാട്ടിലേക്ക് പോകും മുമ്പ് ഇനിയും ഈ വഴി വരൂ. നിന്നെ കാണുന്നത് സന്തോഷമാണ്.
2: ശ്രീഹരി എത്തിയ കാര്യം കുറച്ചു വൈകിയാണെങ്കിലും ഇന്ദുവും അറിഞ്ഞു. കുട്ടിരാമന്റെ കഥകൾ കേട്ടിരുന്ന മാളുവും നവീനും കുട്ടനും ആകാശും കൂടി കഥയിലെ പ്രധാന കഥാപാത്രത്തിന്റെ വരവറിഞ്ഞപ്പോൾ തന്നെ കാണാനായി എത്തി. ബാക്കി കഥ അവർക്ക് ശ്രീഹരിയിൽ നിന്ന് തന്നെ നേരിട്ടറിയണമത്രേ.
3: എന്റെ ജനനവും 7th സ്റ്റാൻഡേർഡ് വരെയുള്ള സ്കൂളിംഗ് ഡൽഹിയിലായിരുന്നു.
5: അറിയാം, അവിടെ വെച്ചുണ്ടായ ഒരു ആക്സിഡന്റിലാണ് അങ്കിളിന്റെ അച്ഛനും അമ്മയും.
6: മുത്തശ്ശി അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നു. വേദനാരായണ സ്വാമിയുടെ അരികിൽ മ്യൂസിക് പഠിക്കാൻ അയച്ചതും മുത്തശ്ശി തന്നെയാണ്.
3: എന്റെ ചരിത്രാന്വേഷകരെ, അപ്പൊ അവിടെ തൊട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം.
7: ഉവ്വ്, പക്ഷേ ലവ് അതെങ്ങനെ തുടങ്ങി?
3: കൗമാരം, മനസ്സിലെ നിറങ്ങൾക്കെല്ലാം നിറം കൂടുന്ന, എല്ലാ ശബ്ദവും സംഗീതമാവുന്ന കാലം. ഈ മനസ്സിലെ ഇഷ്ടമെന്ന് പറയുന്നത് സാഹിപ്പ് പറയും പോലെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഒന്നുമല്ല. കളിക്കൂട്ടുകാരായ ആൺകുട്ടിയും പെൺകുട്ടിയും പതിയെ തിരിച്ചറിയുകയാണ്. ഒരാൾക്ക് മറ്റേയാളിനോടുള്ള കൗതുകം, അത് പിന്നെ ഇഷ്ടമാവുന്നു. ഒടുവിൽ കാലം അതിനെ അനുരാഗമെന്ന അനുഭൂതിയാക്കി മാറ്റുന്നു. ശ്രീഹരി എന്ന ഞാൻ നവീനാണെന്ന് കരുതൂ. ഏ, മാളുവാണ് ഇന്ദു. ബാലേന്ദ്രൻ, പണ്ട് ഹിന്ദി സിനിമയിലെ വില്ലന്റെ പേര് അവസാനമാണ് എഴുതി കാണിക്കുക. നായകന്റെയും നായികയുടെയും മറ്റുള്ളവരുടെയും കഴിഞ്ഞാൽ വരും ആൻഡ് പ്രാൺ. ഇവിടത് ആൻഡ് രാമനുണ്ണി. കൂട്ടത്തിലെ കുറുമ്പൻ, വഴക്കാളി, കൊച്ചു തല്ലിപ്പുളി. മൂന്ന് ആൺകുട്ടികൾക്കും അവൾ പ്രിയപ്പെട്ടവളായിരുന്നു. പക്ഷെ ഒരു ദിവസം ഞാൻ തിരിച്ചറിഞ്ഞു, എന്നെ നോക്കുന്ന ഇന്ദുവിന്റെ കണ്ണിൽ ഒരു കുഞ്ഞു നക്ഷത്രം തിളങ്ങുന്നത്. മനസ്സിനുള്ളിൽ ഞാൻ അറിവ് വിളിച്ചു വച്ചു. അവൾ ഭൂമിയിൽ എനിക്കേറെ പ്രിയപ്പെട്ട അമൂല്യമായ സൗന്ദര്യമായി മാറി. എന്റെ പ്രിയപ്പെട്ട കളിത്തൊഴി.
5: അങ്കിളിനെ മാറിയായിരുന്നു ടീച്ചറിനെ.
7: ഇവൻ പക്ഷെ ഭയങ്കര ചതിയാ ചെയ്തേ.
5: ഞാനോ? നീയല്ല, ബാലേന്ദ്രൻ.

0: ടീച്ചർക്ക് അയാളെ ഡിവോഴ്സ് ചെയ്തിട്ട് അങ്കിളിനെ മാരിയ, അത് പറ്റില്ലേ?
1: രണ്ടു വാക്കിൽ നമ്മൾ മനുഷ്യർ ഇതിനെല്ലാം ഒരു ഉത്തരം കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. വിധി മനുഷ്യന്റെ തന്നെ തീരുമാനത്തിന് നിശ്ചയത്തിന് അവനിട്ട പേര്. ഇന്ദു അവള് ഹെൽപ്ലെസ് ആയിരുന്നു. അമ്മയുടെ തീരുമാനത്തിന് മുന്നിൽ വഴങ്ങേണ്ടി വന്നു അവൾക്ക്. എന്റെ കാര്യത്തിൽ പലപ്പോഴും ജീവിതം അങ്ങനെയാണ്. തുഴഞ്ഞ ദിക്കിലേക്ക് ഒരിക്കലും എന്റെ തോണി സഞ്ചരിച്ചിട്ടില്ല. ഇപ്പൊ ദിശ നോക്കാതെ ഞാൻ അതിനെ സ്വതന്ത്രമാക്കി വിട്ടിരിക്കുന്നു. എത്തിച്ചേരുന്നിടം ലക്ഷ്യം. നിങ്ങൾ കുട്ടികൾ, അതെന്തിനെ കുറിച്ചാവട്ടെ, തീരുമാനങ്ങൾ പല ആവർത്തി ആലോചിച്ച ശേഷം മാത്രം തീരുമാനിക്കുന്നത് നടത്താൻ ധൈര്യവും കരുത്തും പ്രകടിപ്പിക്കുക. ഓക്കേ, ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. സീ യു ഗൈസ്.
2: ശ്രീഹരി വന്ന വിവരം അറിഞ്ഞ് അയാളെ കാണാൻ ബാലചന്ദ്രനും ഒരാഗ്രഹമുണ്ടായി. അയാൾ വിളിച്ചാൽ ശ്രീഹരി വരുമെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു. തന്നെ ദ്രോഹിച്ചത് ശ്രീഹരിയാണെന്ന് ബാലചന്ദ്രൻ ഇന്ന് വിശ്വസിക്കുന്നില്ല. ബാലചന്ദ്രന്റെ വീടും പറമ്പും ചന്ദ്രശേഖരൻ പണയം വെച്ചതിനാൽ അവിടെ നിന്നും ഇറങ്ങേണ്ടി വരുമെന്ന ഒരു താക്കീത് നൽകാനായി രാമനുണ്ണി പൂന്നോത്ത് വീട്ടിൽ എത്തിയിരുന്നു. ആ വിവരമറിഞ്ഞപ്പോഴും എല്ലാവരും ഒരേ നിർവികാരത മാത്രമായിരുന്നു. ചിറക്കൽ വീട്ടിലാണെങ്കിലോ എന്നും ഒരു ഉത്സവമയമായിരുന്നു. നാടൻ കള്ളും കുളത്തിലെ വിസ്തരിച്ച ചർച്ചകളുമൊക്കെയായി ശ്രീഹരിയും കൂട്ടരും കാലങ്ങൾക്കു ശേഷം മതിമറന്നാഘോഷിച്ചു.
1: ജോസേട്ടൻ പറഞ്ഞ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് എന്റെ മനസ്സിലുണ്ട്.
3: സങ്കടമാണ് അതിന്റെ കാര്യം.
1: അറിയാം, ഒന്നും പറയണ്ട സീരേട്ട, എല്ലാം അറിയാം. പക്ഷെ എനിക്ക് തുടങ്ങേണ്ടത് തിരുമിറ്റക്കൂട് എന്നാണ്.
4: അവിടെ എനിക്ക് എന്താ വേണ്ടിച്ച പറഞ്ഞു, നമ്മക്കാളുണ്ട്.
1: എനിക്കും അവിടെ ഒരാളുണ്ട്. കെ പി ഭവാനി അമ്മ, പാലാട്ട് വീട്, തിരുമിറ്റക്കോട്, പാലക്കാട് ജില്ല.
3: അതാണ്
1: ആരാന്ന് ചോദിച്ചാൽ അമ്മ, ഒരമ്മ. മംഗല്യയോഗം വേണ്ടാന്ന് ശഠിച്ച് വർഷങ്ങളുടെ ഏകാന്ത ജീവിതം തുടരുന്ന ഒരമ്മക്കിളി. ഡൽഹിയിലെ വീട്ടിൽ ഇത്തവണ എത്തിയപ്പോ ഒരു കൗതുകത്തിന് പരിധി നോക്കിയതായിരുന്നു. അച്ഛന്റെ പഴയ പെട്ടികളും ഷെൽഫുകളും കിട്ടി. നീല കടുകുമണികൾ പോലുള്ള അക്ഷരങ്ങളാൽ ശ്രീരാമജയം എന്ന തലവാചകത്തോടെ എഴുതിയ പ്രണയലേഖനങ്ങൾ, അല്ല ഗദ്യ കവിതകൾ. അച്ഛന്റെ കൂട്ടുകാരി കാമുകി പ്രണയിനി എന്നും വിളിക്കാം. അല്ലെങ്കിൽ മരണം വരെ ലോകത്തിന് മുന്നിൽ പുലാപ്പെട്ട ഗംഗാധര മേനോനയെ സ്മരിച്ചു വെച്ച വേദന. എന്റെ അമ്മയെ വിവാഹം കഴിക്കേണ്ടുന്ന അവസ്ഥയിൽ അച്ഛൻ എത്തിയെന്നറിഞ്ഞപ്പോൾ അയച്ച കണ്ണീരിന്റെ ഉപ്പുവിടാത്ത ആ ഒരു കത്തിൽ തെളിയുന്നുണ്ട് ആ മനസ്സിന്റെ നിറവും സുഗന്ധവും. എനിക്കവരെ കാണണം, എനിക്ക് ആ മുഖം നോക്കിയിരിക്കണം. അറിയാതെങ്കിലും ആ വിരൽ തുമ്പിലൊന്ന് തൊടണം.
2: അവിടെ നിന്നും ശ്രീഹരി സ്വന്തം ജീവിതം വീണ്ടും ജീവിച്ചു തുടങ്ങി. പാലക്കാട് ഓടുപാകിയ ആ വീട്ടിൽ ഭവാനിയമ്മ തനിച്ചായിരുന്നു. ശ്രീഹരിയാണെന്നറിഞ്ഞപ്പോൾ നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളോടുകൂടി അവർ അയാളെ വരവേറ്റു. ഒരു കണ്ണടയും രുദ്രാക്ഷമാലയും വാച്ചും അച്ഛന്റേതെന്ന് പറഞ്ഞ് ഭവാനിയമ്മയ്ക്ക് കൊടുക്കാൻ ശ്രീഹരിയുടെ കയ്യിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ. ആ അമ്മയ്ക്ക് മുൻപിൽ തൊഴുതുകൊണ്ട് അയാൾ അപേക്ഷിച്ചു. തന്റെ അമ്മയായി കുറച്ചു ദിവസം തന്റെ കൂടെ തറവാട്ടു വീട്ടിൽ ചിലവഴിക്കുമോ എന്ന്. മനസ്സുകൊണ്ടെന്നോ സ്വന്തം കുട്ടിയായി ശ്രീഹരിയെ വാഴ്ത്തിയ ആ അമ്മ ഇപ്പോഴും അതിന് തയ്യാർ തന്നെ. ശ്രീഹരി കത്തെഴുതി വിളിച്ചാൽ മാത്രം മതി. പിറ്റേന്ന് ശ്രീഹരിയെ കാണാൻ രാമനുണ്ണി എത്തി. ഒന്നും രണ്ടും പറഞ്ഞ് കൊണ്ടും കൊടുത്തും പെട്ടെന്ന് തന്നെ അയാൾ അവിടെ നിന്നിറങ്ങി. അയാൾക്കറിയേണ്ടിയിരുന്നത് ഇത്രമാത്രം: ശ്രീഹരി എപ്പോൾ തിരിച്ചുപോകും? പിന്നെ അയാളുടെ മനസ്സിൽ ഇപ്പോഴും ഇന്ദു ഉണ്ടോ? വർഷങ്ങൾക്ക് മുൻപ് തന്റെ ജീവിതത്തിന് കുറ്റവാളിയുടെ പര്യവേഷം നൽകിയ പീതാംബരനെ കാണാനും ശ്രീഹരി സമയം മാറ്റിവെച്ചിരുന്നു. ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചപ്പോൾ പീതാംബരൻ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു.
1: മറന്നിട്ടില്ലല്ലോ ബാലേന്ദ്ര നീ ഇവനെ. താനും തന്റെ ഭാര്യയും എന്തിനീ നാട് മുഴുവൻ വിശ്വസിച്ചിരുന്ന ചിറക്കൽ ശ്രീഹരി തന്നെ കൊല്ലാൻ അയച്ച വാടക ചട്ടമ്പി പഴയ ചങ്ങാതിയെ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോ ഈ എരപ്പാളിയും കൂടെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഇവൻ ആരുടെ ആയുധമായിരുന്നു എന്ന് ഇവൻ തന്നെ പറയണം. നിന്നെ ഈ നിലയിലാക്കിയതും എന്നെ ഒരു ക്രിമിനൽ ആക്കിയതും ആരുടെ ആവശ്യമായിരുന്നു എന്ന് ഇവൻ പറയും. എണ്ണി മേടിച്ച പണത്തിന്റെ കൂറ് നീ കാറ്റിന്റെ അടുത്ത് കാട്ടിക്കഴിഞ്ഞു. ഇനി നീ വാ തുറന്ന് പറയണം.
3: രാമനുണ്ണി, രാമനുണ്ണിയാ പറഞ്ഞു.

0: ഇയാളെ കൊല്ലാൻ. കൊന്നിട്ട് ശ്രീഹരിയുടെ പേര് പറയാം. ഇഷ്ടമായിരുന്നു ഇവളെ, അത് നന്നായി അറിയാവുന്ന ഒരാൾ നീ ആയിരുന്നു. എന്നിട്ടും നീ ഉള്ളിലെ സ്നേഹമോ അതോ സുഹൃത്തിനെ തോൽപ്പിക്കാൻ കിട്ടിയ അവസരം ഉപയോഗിച്ചതോ അറിയില്ല. നീയാണ് ഇവളെ കെട്ടാൻ പോകുന്നറിഞ്ഞപ്പോ വെറുപ്പല്ല, ഒരുതരം ഷോക്കായിരുന്നു എനിക്ക്. സ്നേഹിച്ച പെണ്ണെ സ്വന്തമാക്കാൻ ശ്രീഹരിക്ക് കഴിയാഞ്ഞിട്ടൊന്നുമല്ല, കിളിക്കുഞ്ഞിനെ റാഞ്ചുന്ന പോലെ ഞാൻ കൊണ്ടുപോയെ ഇവളെ. വധൂവരന്മാരെ ഒരു നോട്ടം കാണാൻ ദൂരെ മാറി നിന്ന് മനസ്സിൽ മംഗളം പറയാൻ വന്നവനാ. പക്ഷെ ഇവന്റെ കയ്യിൽ നിന്ന് നിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് ആശ്വസിച്ചപ്പോ ആ മഹാഭാവം എല്ലാവരും കൂടെ എന്റെ തലയിൽ കെട്ടി വെക്കായിരുന്നു. അത്രയ്ക്ക് അസുരനാണ് ശ്രീഹരി എന്ന് വിശ്വസിച്ചവരുടെ കൂടെ നീയും ഇവളും ഉണ്ടാവാൻ പാടില്ലായിരുന്നു. ശ്രീഹരി കരഞ്ഞിട്ടേ ഉള്ളൂ, ആരെയും കരയിച്ചിട്ടില്ല.
1: രാമനുണ്ണിയെ കാണാൻ ഒരിക്കൽ കൂടി ശ്രീഹരി ചെന്നിരുന്നു. സത്യങ്ങളെല്ലാം അറിയേണ്ടവർ അറിഞ്ഞിരിക്കുന്നു. ഇനിയും വഴിമുടക്കാൻ മുൻപിൽ രാമനുണ്ണിയെ കാണരുതെന്ന മുന്നറിയിപ്പ് കൊടുത്ത് ശ്രീഹരി മടങ്ങി. ശ്രീഹരിയുടെ വരവിൽ ആദ്യം മുതൽക്കേ രാമനുണ്ണി അസ്വസ്ഥനായിരുന്നു. സത്യങ്ങളെല്ലാം ബാലചന്ദ്രനും ഇന്ദുവും അറിഞ്ഞതിനാൽ ഇനി ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന് അയാൾ ഭയന്നു. ചെട്ടിയാരെ മുൻപിൽ നിർത്തി ഇന്ദുവിനെയും ബാലചന്ദ്രനെയും വീട്ടിൽ നിന്നും പുറത്താക്കാനുള്ള ബുദ്ധി രാമനുണ്ണിക്ക് കരുണൻ ഉപദേശിച്ചു. പോകാൻ മറ്റൊരിടമില്ലാത്ത അവർക്കരികിലേക്ക് രക്ഷകനെ പോലെ രാമനുണ്ണി എത്തണം. പിന്നീട് ഇങ്ങോട്ട് രാമനുണ്ണിയുടെ ഏതെങ്കിലും വീട്ടിലായിരിക്കണം അവരുടെ താമസവും. ദിനം പ്രതി ഇന്ദുവിനോടുള്ള ഇഷ്ടം കൂടി മാത്രം വരുന്ന രാമനുണ്ണി അവളെ സ്വന്തമാക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് ഉറപ്പ്. പിറ്റേന്ന് രാവിലെ അമ്പലത്തിന് മുൻപിൽ ആൽമരച്ചോട്ടിൽ ശ്രീഹരി കാത്തിരുന്നു. എന്നും അമ്പലത്തിൽ വന്നു തൊഴുന്ന പതിവ് ഇപ്പോഴും ഇന്ദുവിനുണ്ട്.
2: തൊഴണില്ലേ?
0: ഇല്ല, തൊഴാൻ വരുന്ന ആളെ കാത്തിരുന്നത്.
2: ഇനി നാട്ടിൽ തന്നെ ഉണ്ടോ?
0: എത്ര നാളെന്നറിയില്ല, എങ്കിലും കാണും. ഞാനൊരു കാര്യം പറയാനായിട്ട്. ബുദ്ധിമുട്ടുകളെ കുറിച്ച് ശ്രീധരേട്ടനെ പോലുള്ളവർ പറഞ്ഞറിയാം. തെറ്റായിട്ട് എടുക്കില്ലെങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് സഹായിക്കാൻ കഴിയും. പണത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്തെങ്കിലും ആ രീതിയിൽ ചെയ്താൽ നിഷേധിക്കരുത്. ബാലേന്ദ്രനോടാണോ ഇയാളോടാണോ ഇത് പറയേണ്ടതെന്ന് ഞാൻ ആലോചിച്ചു. അയാളത് എങ്ങനെയാകും എടുക്കുക എന്നുള്ള
2: ഗതികേടുണ്ട്. പക്ഷെ ഞാൻ നിഷേധിക്കല്ല, ഒന്നും വേണ്ട. ഏതെങ്കിലും വഴിക്ക് അതൊക്കെ നേരെയാവും. അതിലൊക്കെ വലിയൊരു സഹായം ചെയ്തത് കുറെ കാലം മനസ്സിൽ തോന്നിയൊരു വെറുപ്പുണ്ടായിരുന്നു, ഒരു ഭാരം. സത്യം അറിഞ്ഞപ്പോ അത് മാറി. അതിന് നന്ദി പറഞ്ഞിട്ട് വരാം ഞാൻ.
0: ഒന്ന് നിർബന്ധിച്ച് അടിശേൽപ്പിക്കില്ല, വല്ലാതെ പ്രയാസങ്ങൾ വരുമ്പോൾ എന്നെ ഓർക്കാം. ഒരു വാക്കാരോടെങ്കിലും പറഞ്ഞയച്ചാൽ മതിയോ?
2: ഒരു ദിവസം തിരിച്ചു വരുമെന്നറിയായിരുന്നു. അന്ന് പക്ഷേ കൂടെ ഒരു പെൺകുട്ടിയും കൂടി ഉണ്ടാവും കരുതി. എന്തേ?
0: ശ്രമിച്ചിരുന്നു ഒരു കൂട്ടിനായിട്ട്, എവിടെയും കണ്ടില്ല. ഒരാളെ പോലെ ഏഴുപേരുണ്ടാവും എന്നൊക്കെ പറയുന്ന വെറുതെയാണ്. ഒരാളെ പോലെ ഒരാൾ മാത്രമേ ഉള്ളൂ.
1: അമ്പലത്തിൽ നിന്ന് തിരിച്ചു വീട്ടിലെത്തിയ ഇന്ദു കണ്ടത് ബാലചന്ദ്രന്റെ ജീവനറ്റ ശരീരമായിരുന്നു. ആ കൊലപാതകത്തിനു പിന്നിൽ രാമനുണ്ണിയാണെന്ന് അറിയാത്തവർ ആരുമുണ്ടായിരുന്നില്ല. എങ്കിലും തന്റെ പണവും സ്വാധീനവും കൊണ്ട് മറ്റൊരാളെ പ്രതിയാക്കി രാമനുണ്ണി രക്ഷപ്പെട്ടു. നാട്ടിലെ പോലീസും അതിന് കൂട്ടുനിന്നു. കരുണനെ വിടാതെ പിന്തുടർന്ന് ഒടുവിൽ കരുണനിൽ നിന്ന് തന്നെ ശ്രീഹരി സത്യമറിഞ്ഞു.
3: എന്താ ബാല ചെയ്യാന്? ഈ ചെട്ടിയാർ ഇരിക്കപ്പുറത്ത് തരണില്ല, ഈ വീട് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുമല്ലോ.
4: ഒരു പാർട്ടി കാഷും കൊണ്ട് എന്റെ പിറകെ നടക്കുക, ഈ കച്ചവടം നടന്നാലേ എനിക്കും രക്ഷയുള്ളൂ.
3: എങ്ങട്ട് പോവും ഇവിടെ ഇറങ്ങിയിട്ടെന്നുള്ള കാര്യത്തിൽ നീ വിഷമിക്കണ്ട. ഞാൻ ആ എഴുത്തച്ഛനോട് വാങ്ങിയ വീട് ഒഴിഞ്ഞു കിടക്കുക, നീ എന്തോ അങ്ങോട്ട് മാറിക്കൂ. പാവം, പരസഹായമില്ലാണ്ട് നടക്കാൻ വയ്യാത്ത ഗതിയിലായി പോയില്ലടോ ചെട്ടിയാരെ.
5: ഈ ഗതിയിലാക്കിയവനെ ഞാൻ കണ്ടു, അതിന് കൂലി കൊടുത്ത് വിട്ടാരാന്നും അവൻ പറഞ്ഞു.
3: ഏതാ ശ്രീഹരി ആ പീതാമ്പനെ തല്ലി കോലം കെടുത്തിട്ട് അങ്ങനൊരു നുണ പറയിച്ചെന്ന് ഞാൻ അറിഞ്ഞു. നീയും ഇന്ദു അത് വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. ശ്രീഹരിയെ നിന്റെ മുമ്പിൽ കൊണ്ടുവരും.

0: സത്യം അവന്റെ നാക്കിൽ നിന്ന് വരുന്ന കാണാലോ.
1: അതറിയാൻ വൈകിപ്പോയി ഞാൻ. നീ ഒരു തന്തയില്ലാത്തവനാണ്.
2: ആ മൽപിടുത്തത്തിനിടയിലാണ് ബാലചന്ദ്രൻ മരണപ്പെട്ടത്. രാമനുണ്ണിക്ക് സ്വാധീനമുണ്ടായിരുന്ന പോലീസുകാരെയൊക്കെ സ്ഥലം മാറ്റിച്ചും രാമനുണ്ണിക്ക് പകരം ജയിലിലായ വാസുവിനെ കണ്ട് മൊഴി മാറ്റിച്ചുമൊക്കെ രാമനുണ്ണിക്കായുള്ള കുരുക്ക് ശ്രീഹരി മുറുക്കിക്കൊണ്ടേയിരുന്നു. ഇന്ദുവിനിന്ന് ആകെ കൂടെ കൂട്ട് വയസ്സായ മുത്തച്ഛനായിരുന്നു. മുത്തശ്ശന്റെ അസുഖം കൂടി ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോൾ ശ്രീഹരിയും കാണാൻ ചെന്നിരുന്നു. അന്ന് മുത്തശ്ശൻ ശ്രീഹരിക്ക് ഒരു കത്ത് കൊടുത്തു. ശ്രീഹരിക്കായി ബാലചന്ദ്രൻ എഴുതിയ കത്ത്.
3: പ്രിയപ്പെട്ട ശ്രീഹരിക്ക്, പഴയ ബാലനായി തനിക്ക് എന്നെ കാണാൻ കഴിയില്ല എന്നറിയാം. അടുത്ത ചങ്ങാതിയോടും ഒരു പാവം പെൺകുട്ടിയോടും കാണിച്ച നെറുകേടിനുള്ള ശിക്ഷ അനുഭവിക്കുകയാണ് വർഷങ്ങളായിട്ട് ഞാൻ. മരണത്തിനൊഴികെ മറ്റൊന്നിനും ഈ തടവിൽ നിന്ന് എന്നെ രക്ഷിക്കാനാവില്ല. പക്ഷെ ഇന്ദുവിനെ രക്ഷിക്കാനാവും താൻ മനസ്സുവെച്ചാൽ. മനസ്സുകൊണ്ടും ദേഹം കൊണ്ടും ഇന്നും വിശുദ്ധയായവളെ തനിക്ക് സ്വീകരിച്ചുകൂടെ. നിറഞ്ഞ മനസ്സോടെ ഞാൻ അവളെ തനിക്ക് തിരികെ തരും.
2: ഒടുവിൽ അങ്ങനെ എന്നോ കണ്ട സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം പോലെ കാലം തന്നെ ചിറക്കൽ തറവാടിന്റെ മുറ്റത്തേക്ക് ഇന്ദുവിനെ കൊണ്ടെത്തിച്ചു.
4: തന്റെ മുഖം എന്താടോ തെളിയാത്തത്?
0: എന്താ ഇപ്പൊ പ്രത്യേകിച്ച് തെളിയാൻ മാത്രം ഉണ്ടായത്?
4: നീ സ്നേഹിച്ച നിന്റെ പെണ്ണ്, സാഹചര്യം എന്തോ ആട്ടെ, അവളാ നിന്റെ വീടിന്റെ പടികേറി വന്നിരിക്കുന്നത്.
0: ആഗ്രഹിച്ചിരുന്നു, കൊതിച്ചിരുന്നു, ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു. പക്ഷെ അതിങ്ങനെ ആയിരുന്നില്ലല്ലോ സുധീരേട്ട, എല്ലാം ഒരുപാട് മാറിപ്പോയില്ലേ. കാലം പെർമ്യൂട്ടേഷൻസും കോമ്പിനേഷൻസും തെറ്റിച്ചാണ് ഈ സമ്മാനം വെച്ച് നീട്ടുന്നത്. ഇരുട്ടിലായിരുന്നു വിളക്ക് കിട്ടേണ്ടിയിരുന്നത്. മരുഭൂമിയിൽ പെയ്യേണ്ടത് മഴയാണ്, സ്വർണ നാണ്യങ്ങളല്ല.
5: ഒരു ചാന്ദ്രമാസം
0: ആ കാലമേ എനിക്കിവിടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ, ഈ ചന്ദ്രോത്സവ നാളുകൾ കഴിഞ്ഞാൽ ശ്രീഹരി തിരിച്ചു പോകണം. സ്നേഹത്തിന്റെ ഈ ഇലക്കൂട് വിട്ട് കളഭത്തിന്റെ ചെമ്പകമൊട്ടിന്റെ നിലവിളക്കിലിരിയുന്ന തിരിയുടെ മഴയുടെ മകരക്കാറ്റിന്റെ പുതുമണ്ണിന്റെ പാലപ്പൂവിന്റെ പാലിശ്ശേരി തീർക്കുന്ന ബീഡിയുടെ അങ്ങനെ എന്റെ എല്ലാ പ്രിയപ്പെട്ട മണങ്ങളെയും പിന്നിൽ വിട്ടിട്ട് എനിക്ക് പോകണം.
2: എല്ലാവരും എന്നോ ആഗ്രഹിച്ചിരുന്ന നിമിഷം വന്നു ചേർന്നെങ്കിലും എല്ലാവരിലും ഒരു ചെറിയ പരിഭ്രമമൊക്കെ ഉണ്ടായിരുന്നു. സ്നേഹത്തിന്റെ സുഖമുള്ള പരിഭ്രമം. വർഷങ്ങൾക്കിപ്പുറം ഇന്ദുവും ശ്രീഹരിയും നേരിൽ കാണുകയല്ലേ. പറഞ്ഞു നിർത്തിയെടുത്തു നിന്ന് വീണ്ടും സംസാരിച്ചു തുടങ്ങാൻ ഇരുവർക്കും കഴിയുമോ?
0: ഞാൻ ഡോക്ടർ രവിയെ വിളിച്ചിരുന്നു. മുത്തശ്ശ സുഖായിരിക്കുന്നു എന്ന് പറഞ്ഞു. നാളെ വേണമെങ്കിൽ ഇയാൾക്ക് പോയി കാണാം. നാളെ തൊട്ട് തനിച്ചാവില്ല. ഒരു സ്ത്രീയെ പാലിശ്ശേരി ഏർപ്പാടാക്കിയിട്ടുണ്ട്. രാത്രിയിൽ നിൽക്കാൻ പറ്റിയ ഇയാൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. പണ്ട് ഇയാള് ഒരു ദിവസം ഇവിടെ വന്നു. മുത്തശ്ശി തന്നെ പിടിച്ചിരുത്തി പാട്ടുപാടിച്ചതും വരവീണ മൃദു പാണി. നേരം വൈകിയത് നമ്മൾ മൂന്ന് പേരും അറിഞ്ഞില്ല. തന്റെ അമ്മ പടിപ്പുരയിൽ വന്നതെന്ന് വൈകിയതിനെ തന്നെ വിളിച്ചതും അവിടെ വെച്ച് തന്നെ പുളിവാറലിന് തല്ലിയതും താൻ കരഞ്ഞുകൊണ്ട് ഓടിയതും. ഞാനും മുത്തശ്ശിയുടെ മടി കിടന്ന് കരഞ്ഞു. എല്ലാത്തിനും കാരണക്കാരനായവന്റെ കുറ്റബോധം.
6: ഇത്ര നിസ്സാരമായ കാര്യങ്ങളൊക്കെ ഓർമ്മയിലുണ്ടോ?
0: പിന്നെ
6: എനിക്കൊരു പേരുണ്ടായിരുന്നു, അതുമാത്രം പക്ഷേ മറന്നു എന്ന് തോന്നുന്നു.
0: ഓ, ഐ ആം സോറി. ഇന്ദുവിനെന്നും ഇഷ്ടമായിരുന്നില്ല ഈ അടുത്താൻ വിളികൾ. പിന്നെ തവളക്കണ്ണി എന്നുള്ള ചെല്ലപ്പേരും.
6: ചെല്ലപ്പേരെന്നല്ല പറയാ, ഇരട്ടപ്പേരെന്ന.
0: ഇപ്പോഴും ദേഷ്യം വരുമല്ലേ ആ പേര് കേൾക്കുമ്പോ.
6: ആര് വിളിക്കണോ അങ്ങനെയൊക്കെ? വർഷങ്ങൾക്ക് ശേഷം കേൾക്കുമ്പോ ചിരിയാ വരണത്. അന്ന് അതിനെ ചൊല്ലിണ്ടാക്കിയ വഴക്കുകളെ കുറിച്ച് ഓർക്കുമ്പോ.
0: അതെ, ഏത് വിട്ടയാണാവോ ഇത്രയും ഭംഗിയുള്ള കണ്ണുകളുടെ ഉടമയെ അങ്ങനെ വിശേഷിപ്പിച്ചത്.

0: കളിയാക്കണ്ട, ഉള്ള ഭംഗിയൊക്കെ വെച്ച് കഴിഞ്ഞു പൊയ്ക്കോട്ടെ.
1: എന്താ പേടിച്ചോ?
0: മഴ വരണോന്ന് തോന്നുന്നു.
1: വരുന്നു എന്നല്ല, വന്നു വന്നു വന്നു വന്നു.
0: അങ്ങടെ ഇറങ്ങണ്ട, ഇടി മിന്നലുണ്ട്.
1: മഴ കാണാൻ കൊതിച്ചിരിക്കയായിരുന്നു ഞാൻ. പുതുമഴയുടെ മണം മണ്ണിന്റെ ഇന്ദവിന് കിട്ടുന്നുണ്ടോ?
0: അസുഖം പിടിപ്പിക്കണ്ട, ഇങ്ങനെ കയറി നിൽക്കൂ. എന്തത് കുട്ടികളെ പോലെ പറയണ കേക്കു. ശ്രീ
1: ശ്രീ, വർഷങ്ങൾക്കപ്പുറത്തുനിന്നാരോ വിളിച്ചതുപോലെ. മഴയെ സ്നേഹിച്ച് കൂടെ മടക്കി പിടിച്ച് വഴി നീള മഴ നനഞ്ഞ പഴയ രണ്ടു കുട്ടികളെ ഓർമ്മയുണ്ടോ?
0: ചെറുപ്പത്തില് അങ്ങനെ പല ഭ്രാന്തുകളും കാട്ടിയിട്ടുണ്ടാവും.
1: ആ ഭ്രാന്തുകൾ വീണ്ടും കാട്ടാനായിട്ട് തിരിച്ചു വന്നവനാണ് ഞാൻ.
0: അകത്തെ താമരക്കുളത്തിൽ മഴ വീഴുന്നത് കാണാനായിരുന്നില്ലേ ഒരു കുട്ടിക്ക് ഇഷ്ടം?
1: അപ്പൊ മറന്നിട്ടില്ല ചിലതെല്ലാം, അതോ മറന്നു എന്ന് സ്വയം കരുതിയതിൽ ചിലത് അറിയാതെ പുറത്തു വന്നതാണ്. താമരക്കുളത്തിൽ മഴ പെയ്യുന്നുണ്ട്. ഇതിങ്ങനെ ഇന്ദുവിന്റെ കൂടെ ഒരു രാത്രി മഴ. തിരികെ കിട്ടുമെന്ന് വിശ്വാസമില്ലാത്ത പലതിൻ്റെയും കൂടെ ചേർത്തിരുന്നതായിരുന്നു ഇതും. തീരെ തനിച്ചാവുന്ന ചില അവസരങ്ങളുണ്ടാവും യൂറോപ്പിലെ ഈ മഞ്ഞുകാലത്തൊക്കെ. ഒരു ഡിപ്രഷനിൽ മനസ്സ് പടയുന്ന സന്ധികളിൽ എന്തിനെന്നറിയാത്ത സങ്കടം കൊണ്ട് മനസ്സ് നിറയുമ്പോൾ കരഞ്ഞിട്ടുണ്ട് ഈ നാടിനെ ഓർത്ത്.
0: തിരിച്ചു വരാൻ തോന്നാഞ്ഞിട്ടോ? അതോ പിടിച്ചു നിർത്താൻ അവിടെ എന്തെങ്കിലും? ഒരു നാട്ടുംപുറത്തുകാരി പെണ്ണിന്റെ ചോദ്യം കേട്ടോ.
1: പിടിച്ചു നിർത്തിയത് സംഗീതം തന്നെയായിരുന്നു. നാടകശാലകളിൽ, കഫേകളിൽ, കള്ളുഷാപ്പുകളിൽ, എന്തിന് തെരുവ് മൂലകളിൽ നിലത്ത് വിരിച്ചിട്ട പേപ്പറിന് മുകളിൽ വീഴുന്ന നാണയത്തുട്ടുകൾക്ക് വേണ്ടി. സംഗീതം ലഹരിയും ആഹാരത്തിനുള്ള വകയുമായിരുന്നു. വെസ്റ്റേൺ വയലിനും മെറ്റൽ ഫ്ലൂട്ടും ചെല്ലുന്നിടത്തെല്ലാം മുൻനിരയിൽ സ്ഥാനവും ഷ്രാക്കലിന് യൂറോപ്യൻ നഗരങ്ങളും ഗ്രാമങ്ങളും തന്നെ. ഷ്രാക്കൽ എന്നത് സായിപ്പ് ചിറക്കൽ ശ്രീഹരി എന്ന മനോഹരമായ പേര് ചുരുക്കി വഷളാക്കിയതാണ്.
0: എന്നോട് വെറുപ്പ് തോന്നിയിട്ടില്ലേ മറ്റൊരാളിന് കല്യാണം കഴിച്ചതിനും പിന്നെ സത്യം പറഞ്ഞിട്ട് വിശ്വസിക്കാത്തതിനും?
1: തമ്മിൽ വേർ പിരിഞ്ഞിട്ടും പുതിയ ബന്ധങ്ങളിൽ ഇൻവോൾവ് ആയ ശേഷവും പഴയ കൂട്ടുകാരനെ കൂട്ടുകാരിയെ വെറുക്കാതിരിക്കാൻ, ചങ്ങാത്തം നിലനിർത്താൻ, കാണുമ്പോൾ ചിരിക്കാനും സുഖാന്വേഷണങ്ങൾ നടത്താനും യൂറോപ്പും അവിടുത്തെ ജനങ്ങളുമാണ് എന്നെ പഠിപ്പിച്ചത്. അവർക്കതിന് കഴിയും സത്യസന്ധമായി. ദൈപ്പം നമ്മൾ എന്തിനാണ് കഴിഞ്ഞ കാലത്തിനെ അന്നെടുത്ത തീരുമാനങ്ങളെ കുറ്റപ്പെടുത്തുന്നത്, പരസ്പരം പഴിചാരുന്നത്? ഒരു തവണ മാത്രം കിട്ടുന്ന ജന്മം, എത്ര നാളെന്നറിയാത്ത ജീവിതം, കാത്തിരിപ്പുണ്ട് മരണം, രോഗാണുക്കളായി, മോട്ടോർ വാഹനങ്ങളായി, കടൽത്തിരകളായി, അതിനിടയിൽ എന്തിനാണ് കലഹം, പിണക്കം, വെറുപ്പ്?
0: വലിയ ആളായി പോയി, വലിയ കാര്യങ്ങൾ പറയുന്ന ആളായി.
1: ഇല്ല, വലിയ ലോകത്തെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞു ഞാനെന്ന തീരെ ചെറിയ മനുഷ്യനെ. ഏത് രാഗത്തിലാണ് മഴ പെയ്യുന്നത് പറയൂ.
0: ശ്രീരാഗം.
1: ഓക്കെ, കണ്ണടച്ച് ശ്രദ്ധിച്ചു നോക്കട്ടെ.
2: മഴയ്ക്കും മണ്ണിനും മനുഷ്യന്റെ ഉള്ളിലെ സ്നേഹത്തിനും ഒരേ സ്വഭാവമാണ്. പെയ്തിറങ്ങാൻ മഴയ്ക്കെന്നും മണ്ണുണ്ടാകും. കാലം എത്ര കഴിഞ്ഞാലും നീന്തിത്തളർന്നവർക്ക് ആശ്വാസമേകാൻ സ്നേഹം ചെറുദ്വീപുകൾ ഉണ്ടാക്കി കാത്തിരിക്കുന്നുണ്ടാകും. ഇന്ദു ശ്രീഹരിയോടൊത്തായതിൽ പിന്നെ നാട്ടിൽ പതിവ് രീതിയിലുള്ള ചില സംസാരങ്ങളൊക്കെയുണ്ട്. ഇന്ദുവിന്റെ ചേട്ടൻ ചന്ദ്രശേഖരനും ചിറക്കലിൽ വന്ന് കുറേ വഴക്കുണ്ടാക്കിയിട്ട് തിരികെ പോയി. എല്ലാത്തിനുമുള്ള പ്രതിവിധിയായി ശ്രീഹരി ഭാർഗവിയമ്മയെ കത്തെഴുതി വിളിപ്പിച്ചു. ഇനി കുറച്ചുകാലത്തേക്ക് എല്ലാവരുടെയും അമ്മയായി ശ്രീഹരിയുടെ അച്ഛന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയും അവരോടൊത്തുണ്ടാകും.

0: വരും.
1: ഒരുപാട് കേട്ടിട്ടേ ഉള്ളൂ, ആദ്യമായിട്ടാ വീട് കാണണേ.
0: ഈ വീട് എന്നോട് പറഞ്ഞു കാത്തിരുന്നു ഒരുപാട് വർഷം കെ പി ഭവാനി അമ്മ, പക്ഷെ എന്തയ്യ കൈപിടിച്ച് കൂടെ കൂട്ടിക്കൊണ്ടുവരാൻ ഗംഗാധരമേനോന് കഴിവില്ലാതായി പോയില്ലേ?
1: എന്താ കുട്ടി പറയണേ, കളി പറയേണ്ട ആളല്ല അദ്ദേഹം. എനിക്കെന്തോ കാലു വരയ്ക്കണം. ഇറങ്ങി പുറപ്പെട്ടപ്പോ ഉണ്ടായിരുന്ന ധൈര്യമൊക്കെ ഈ പടി കയറിപ്പോ പോയി.
0: അമ്മ ഇപ്പൊ അമ്മയുടെ മോന്റെ കൂടെയാണ്, ഒന്നിനെ കുറിച്ച് പേടി വേണ്ട, വരൂ.

0: നീ ഇവിടെ തനിച്ചാണ്. ഒരു കൂട്ടിന് അമ്മ കൂടി വന്ന് നിക്കണോന്ന് മോൻ പറഞ്ഞപ്പം കൂടി പോരിയേ. എത്ര നാളത്തേക്കാന്ന് അറിയില്ല കേട്ടോ. അവിടെ കൊറേ മുണ്ടാപ്രാണികൾ ഉണ്ടേ, തൊഴുത്തിലും കൂട്ടിലും ഒക്കെ ആയിട്ട്.
1: അവരെ കൂടെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാന്നേ.
0: നല്ല കഥയായി. എന്തൊക്കെ മറിമായങ്ങളാ ഭഗവാൻ ഈ തള്ളച്ചൂട് കാട്ടുന്നതാവോ. ഒരു മോനെ തന്നു, ദാ ഇപ്പൊ നിന്നേം. ഈ ജന്മം കാണില്ല എന്ന് കരുതിയ വീടും കാട്ടിത്തന്നു.
1: ഇതേ ഭഗവാൻ തന്നെയാണ് ഭവാനിയമ്മയെ ഗംഗാധരമേനോനിൽ നിന്നും ഇന്ദുലേഖയെ ശ്രീഹരിയിൽ നിന്നും അകറ്റിയത്. ചെയ്ത തെറ്റുകൾ തിരുത്താൻ ദൈവങ്ങൾ തയ്യാറാവുന്നതിൽ സന്തോഷം.
0: ഇല്ല മോനെ, ഓരോ ദൈവഹിതത്തിന് പിന്നിലും ഒരു വലിയ സത്യം ഉണ്ടാവും. മുജന്മ യോഗം കൂടെ വേണം മനുഷ്യന്, എന്നാലേ അനുഭവിക്കാൻ കിട്ടൂ എന്തും.
2: അമ്മയുടെ സാരിത്തുമ്പിൽ ചുറ്റി നടക്കുന്ന കുട്ടിയാകാൻ ഇന്ദുവിനും ഒരവസരം കിട്ടി. ശ്രീഹരി തന്നെ വർഷങ്ങളായി മറന്നിരുന്ന പിറന്നാൾ ദിനം ഇന്ദു മാത്രം ഓർത്തിരുന്നു. അതോടുകൂടി പായസവും നാലു കൂട്ടം കൂട്ടാനുകളുമൊക്കെയായി ഉച്ചയ്ക്കെല്ലാവരും ശ്രീഹരിയുടെ പിറന്നാൾ സദ്യയുണ്ടു. രാത്രിയും പകലും മാറുന്നതറിയാതെ കടന്നുപോയ ദിവസങ്ങൾ ഇന്നിലെത്തി നിൽക്കുമ്പോൾ ക്ഷണിക്കപ്പെടാത്ത ഒരതിഥി അവർക്കിടയിലേക്കെത്തി. ഡൽഹിയിൽ നിന്നെത്തിയ ശ്രീഹരിയുടെ സുഹൃത്ത്. ശ്രീഹരിയെ തങ്ങളിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകാൻ എത്തിയ ദുർഗയെ കാര്യങ്ങളൊന്നും അറിയാതെ എല്ലാവരും വെറുത്തു. ഒടുവിൽ ദുർഗ അവരോട് ഉള്ള സത്യങ്ങളെല്ലാം പറഞ്ഞു.
3: ഞാൻ ഡോക്ടർ ദുർഗ ചന്ദ്രശേഖർ. ശ്രീഹരി എന്റെയും എന്റെ ഭർത്താവിന്റെയും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. സൗത്ത് ഡൽഹിയിൽ ഞാനും ഹസ്ബൻഡും ഒരു ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട്. അവിടെ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ഒരു പേഷ്യന്റ് ആരോടും അനുവാദം വാങ്ങിക്കാതെയും ആരോടും പറയാതെയും ഒരു രാത്രി ഇറങ്ങിപ്പോയി. ആ പേഷ്യന്റിനെ തിരിച്ചു കൊണ്ടുവാൻ വന്നതാണ് ഞാൻ. നിർഭാഗ്യവശാൽ അത് നമ്മുടെ ശ്രീഹരിയാണ്.
2: തന്റെ ഗുരുവിനെ അവസാനമായി കണ്ട് അനുഗ്രഹം വാങ്ങാൻ പോയിരിക്കുകയായിരുന്നു അപ്പോൾ ശ്രീഹരി. മുത്തശ്ശന് അസുഖം കൂടിയെന്ന നുണ പറഞ്ഞ് രാമനുണ്ണി തന്റെ മുറിയിലേക്ക് ഇന്ദുവിനെ എത്തിച്ചു.
4: പെറ്റ തള്ള പറഞ്ഞു രാമനുണ്ണിക്ക് പ്രാന്താണ്. ചങ്ങാതിമാർ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, അങ്ങനെ സ്വന്തക്കാരും അന്യരും പറഞ്ഞിട്ടും ഞാൻ ആരുടെ മുന്നിലും നിഷേധിച്ചില്ല. കാരണം അത് സത്യ. ആ പ്രാന്തിന് വർഷങ്ങളുടെ പ്രായമുണ്ട്. ആ പ്രാന്തിനെയും കൊണ്ടാണ് രാമനുണ്ണി വളർന്നത്. രാമനുണ്ണിക്ക് ഇഷ്ടാത് വളരെ. എന്നേക്കാളും എനിക്കിഷ്ടമാണ് ഇന്ദു, നീ എന്ന് പറയുന്ന ആ പ്രാന്തിനെ. ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല, തമ്പുരാക്കന്മാരുടെ പരമ്പരയല്ല എന്നുവെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടുകൂടെ ഒരു പെണ്ണിനെ. പക്ഷേ പിഴച്ചുപോയി. നിന്നെ കിട്ടാൻ വേണ്ടി ഞാൻ പെട്ട പാടുകളെല്ലാം വെറുതെയായി. ഇപ്പൊ പോലീസ് നിർത്താതെ ഓടുന്നുണ്ട്. എന്നെ പിടിക്കാനാ? പിടി ഞാൻ കൊടുക്കും. കോടതിയും ജയിലും കുറച്ചു നാളത്തെ കളി വേണ്ടി വരും. പക്ഷേ ഇറങ്ങിപ്പോരും ഞാൻ. പക്ഷേ അതിനിടയിൽ നിന്നെയും കൊണ്ട് ശ്രീഹരി ഈ നാട് വിട്ടു പോയാൽ അതെനിക്ക് ഒട്ടും പിടിക്കില്ല. അതുകൊണ്ട് രാമനുണ്ണിക്ക് ഈ മണിയറയിൽ നിന്നെ വേണം. നീ രാമനുണ്ണി അറിയണം. അതിന്റെ ഒരു ഓർമ്മ, ആ ജയം, അത് വേണ്ടേ ഇനിയുള്ള കാലം എനിക്ക് ജീവിക്കാൻ. ഇന്നാ ഈ പൊന്നു മുഴുവൻ കയ്യിലും കഴുത്തിലും ഇട്ട് ഈ പുടവയും ചുറ്റിവാ.
2: ഇന്ദുവിനു വേണ്ടി ശ്രീഹരി അവിടെ എത്തി. നാളുകളായി കൊണ്ടു നടക്കുന്ന ശത്രുത രാമനുണ്ണിയിൽ തികട്ടി വന്നു. ഒരു മൽപിടുത്തത്തിനൊടുവിൽ രാമനുണ്ണിയെ

0: ശ്രീഹരി പോലീസിനു തന്നെ ഏൽപ്പിച്ചു. ചെയ്തു തുടങ്ങാനും ചെയ്തു തീർക്കാനും വന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ശ്രീഹരി ചെയ്തവസാനിപ്പിച്ചു. ഇനി വിടവാങ്ങലുകളുടെ ബുദ്ധിമുട്ടേറിയ സമയമാണ്.
1: തിരിച്ചു വരും അമ്മേ, അമ്മയ്ക്ക് വാക്ക് നൽകിയാണ് ഞാൻ പോകുന്നത്. അടുത്ത വീട്ടിലെ തൊടിയിലോ പറമ്പിലോ കളിക്കാൻ പോണ കുട്ടി പറയില്ലേ, അമ്മേ ഞാൻ എന്താ വന്നോട്ടോ, അങ്ങനെ കൂട്ടിയാ മതി. കാത്തിരിക്കണ അമ്മ വീട്ടിലുണ്ട് എന്ന ബോധമുള്ളപ്പോൾ എനിക്കെങ്ങനെ തിരിച്ചു വരാതിരിക്കാൻ കഴിയും?
2: അമ്മയ്ക്ക് വിശ്വാസ, അമ്മയുടെ കുട്ടിയെ എന്നെ പറഞ്ഞു കളിപ്പിക്കില്ല. എന്റെ മോൻ വേഗം ഇങ്ങ് തിരിച്ചു വരും.
3: ഹരി, ഇറ്റ്സ് ടൈം.
1: ഓക്കേ, ഗിവ് മീ എ ഹാൻഡ്. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, എല്ലാവരും നല്ല മിടുക്കന്മാരായിട്ടിരിക്കണം, ആരും വികൃതി ഒന്നും കാട്ടാൻ പാടില്ല. സ്വാമി പോയിട്ട് വരട്ടെ. അയ്യോ, സ്വാമി എന്ന് പറഞ്ഞപ്പോഴാ പലിശേരി പുകഞ്ഞ് തീരല്ലേ, നല്ല എരിതിരിയായിട്ട് കത്തി നിൽക്കണേ. ഹരിയേട്ടൻ പെട്ടെന്ന് വരാം. ശ്രീധരേട്ടാ, നിങ്ങൾ ആ പൊന്നാവരം കോട്ടയുടെ പ്രിന്റ് ഒന്ന് അന്വേഷിക്കണം. അതെങ്ങനെ, ഇയാൾക്ക് തമിഴോടല്ലേ ബോധിക്കൂ? ഇത്രയും ഭാഷാസ്നേഹം ഇല്ലാത്തൊരു ചങ്ങാതി. മളു, ഓക്കെ, ഐ എം ലീവിംഗ്. കുട്ടരാം, താനിതൊന്നും കാര്യമാക്കണ്ട. ഈ രോഗവും ചികിത്സയൊക്കെ നോവലിലാകുമ്പോ ക്ലീഷ. താൻ ക്ലൈമാക്സ് സ്റ്റൈലാക്കിക്കോ. ശ്രീഹരി സ്വന്തം വിമാനത്തിൽ ഇന്ദുലേഖയും കൂട്ടി ഓസ്ട്രേലിയയിലേക്ക് പറന്നു തന്നോ മറ്റോ. സ്വപ്നങ്ങൾ വിൽക്കുന്നവനാണോ എഴുത്തുകാരൻ? വിൽക്കുമ്പോ എന്തിനാ ദുസ്വപ്നങ്ങൾ വിൽക്കുന്നത്? നല്ല സുഖമുള്ള സ്വപ്നങ്ങൾ വിൽക്കുക. ഇന്ദു, നീ വരുന്ന എന്റെ കൂടെ. കൊണ്ടുപോട്ടെ ഞാനിവിടെ. ബാക്കിയുള്ളത് വർഷങ്ങളായാലും ഇത്തിരി നാളുകളായാലും അത് പങ്കിടാൻ ഇവളും കൂടെ.
2: കൊണ്ടുപോയിക്കോളൂ, ആരാ വേണ്ടാന്ന് പറഞ്ഞേ?
4: കൊണ്ടുപോയിക്കോടാ മോനെ, എന്നിട്ട് ഒരുമിച്ചെങ്കിൽ തിരിച്ചു വാ, ഞങ്ങൾ ഈ പൂമുഖത്ത് കാത്തു നിൽക്കും.
1: ബെസ്റ്റ് കണ്ണാ, ബെസ്റ്റ്.
5: ആ വീടും അയാളും പിന്നെ ശ്രീഹരിയെ സ്നേഹിക്കുന്ന എല്ലാവരും കാത്തിരിക്കുകയാണ്. ജീവന്റെ വെള്ളി വെളിച്ചം നിറഞ്ഞ വഴികളിലേക്ക് അയാൾ യാത്ര തുടങ്ങി എന്നറിഞ്ഞ നാൾ മുതൽ. അയാൾ വരും ഇനിയുള്ള ചാന്ദ്രമാസങ്ങൾ ചന്ദ്രോത്സവമാക്കുവാൻ.
0: മനുഷ്യന്റെ ഉള്ളിലെ പ്രണയത്തിനും വിരഹത്തിനും ശ്രീഹരിയുടെയും ഇന്ദുവിന്റെയും മുഖങ്ങൾ കൊടുത്തപ്പോൾ പിറന്ന ചിത്രമാണ് 2005 രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചന്ദ്രോത്സവം. പ്രണയിക്കുന്നവർക്ക് ഒരുമിക്കാൻ കഴിയുക പലപ്പോഴും വിരളമായി സാധിക്കാറുള്ളൂ. പ്രണയിനി നഷ്ടപ്പെട്ടാലും പ്രണയം തുടർന്നും ഉള്ളിൽ ജീവിച്ചുകൊണ്ടേയിരിക്കും. മഴ പെയ്തിറങ്ങുന്ന ആമ്പൽക്കുളമുള്ള ശ്രീഹരിയുടെ വീടായിരിക്കാം ചിലർക്ക് സിനിമ കാണാനുള്ള പ്രചോദനം. അതുമല്ലെങ്കിൽ മഴയുടെ സംഗീതം പോലെ ഇടയ്ക്കിടെ വന്നുപോകുന്ന വിദ്യാസാഗറിന്റെ പാട്ടുകൾ ഉള്ളിൽ നൽകുന്ന നിറവായിരിക്കാം. മറ്റൊരു വിവാഹം കഴിക്കാതെ ശ്രീഹരിയുടെ അമ്മയായി കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ ഭാർഗവി അമ്മയും സ്നേഹിക്കാൻ മറന്നുപോയോരിടത്തുനിന്ന് വീണ്ടും ശ്രീഹരിയെ സ്നേഹം പഠിപ്പിച്ച ദൂരത്തിന്റെ പേര് ഒരിക്കൽ കൂടി ഇന്ദുവായി മാറുമ്പോഴും പല തലങ്ങളിൽ ചിത്രത്തിലെ എല്ലാ കഥാപാത്രങ്ങളും പ്രണയത്തിന്റെ പര്യായങ്ങളായി മാറുകയാണ്. ആ പ്രണയത്തിന്റെ ആഴത്തിലൂടെ സഞ്ചരിച്ച് അറിയാതെ ചുണ്ടുകളിൽ വിടരുന്ന പുഞ്ചിരിയുടെ ഓർമ്മയായിരിക്കാം മറ്റു ചിലർക്ക് ഈ ചിത്രം നൽകുന്ന അനുഭൂതി. എന്താണെങ്കിലും ഒന്നു മാത്രം എന്നും നിലനിൽക്കുന്ന സത്യമാണ്, പ്രണയം നിങ്ങളിലെ ഉന്മാദമാണെങ്കിൽ സ്നേഹം നിങ്ങളിലെ സ്ഥിതപ്രജ്ഞതയാണ്. സ്നേഹം, സൗഹൃദം ഹൃദയത്തിൽ തട്ടി നിൽക്കുന്ന ഗാനങ്ങൾ, വ്യത്യസ്തമായ ഒരു ദൃശ്യാനുഭവം തരുന്ന ചന്ദ്രോത്സവം എന്ന സിനിമ ഇനിയും കാണാത്തവർ തീർച്ചയായും കാണും.

സിനിമാ കൊട്ടക. നിർവഹണം നന്ദിനി എൻ മേനോൻ.

നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന്, വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളം ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം എല്ലാം വേണമെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു, നന്ദി.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഹി.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: സിഗരറ്റ്.
1: ഓക്കെ, വെക്കം. മീസേ,

റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. എന്റെ ഇടം. എന്റെ കൃഷിയിടം.

ഡിഡി കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എന്റെ ഇടം എന്റെ കൃഷിയിടം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ കീർത്തന. ഉപ്പുവെള്ളം കയറുന്ന മണ്ണിൽ മറ്റെല്ലാ ചെടികളും കരിഞ്ഞു പോകുമ്പോൾ

0: വെള്ളത്തിനോടൊപ്പം നെഞ്ചുവിരി ചേർന്നു നിൽക്കുന്ന കേരളത്തിന്റെ സ്വന്തം വിസ്മയമാണ് പൊക്കാളി. നമ്മുടെ എറണാകുളം, ആലപ്പുഴ, തൃശൂർ ജില്ലകളുടെ തീരപ്രദേശങ്ങളിൽ മാത്രം കാണുന്ന ഒരു അപൂർവ കൃഷിരീതി. രാസവളങ്ങളോ കീടനാശിനികളോ ഇല്ലാതെ പ്രകൃതി ഒരുക്കുന്ന ഫലഭൂഷ്ടിയിൽ മാത്രം വിളയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ജൈവനെല്ലിലൊന്ന്. നമസ്കാരം ചേട്ടാ.
1: നമസ്കാരം.
0: ചേട്ടന്റെ പേരെന്താ?
1: പേര് പുരുഷോത്തമൻ.
0: ഇപ്പൊ ഈ പൊക്കാളി കൃഷി ഇപ്പോൾ ലഭ്യമായ ഏറ്റവും മികച്ചതും വിളവ് തരുന്നതുമായ വിത്ത് ഇനങ്ങൾ ഏതൊക്കെയാണ്?
1: പൊക്കാളി, പൊക്കാളി രണ്ട് ടൈപ്പ് ഉണ്ട്. അതായത് സാധാ പൊക്കാളി ഉണ്ട്, പിന്നെ ഒരു വയറ്റിലെ ടെൻ എന്നൊക്കെ പറഞ്ഞിട്ടപ്പോ ഒരു പൊക്കാളിയും കൂടി വിപണിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ രണ്ട് സൈസുള്ള പൊക്കാളി എനിക്ക് അറിയാം.
0: ഇതിൽ ഏതാ മികച്ചത്?
1: മികച്ചെന്ന് പറയുന്നത് നാടൻ പൊക്കാളി തന്നെ. നാടൻ പൊക്കാളി.
0: ഇപ്പൊ വിത്തുകൾ കൃഷിഭവൻ വഴി സബ്സിഡി കൂടി ലഭ്യമാണോ? എവിടെ നിന്നും ഗുണമേന്മയുള്ള വിത്തുകൾ ഇപ്പൊ വാങ്ങാൻ സാധിക്കുക?
1: നമുക്കിപ്പോ നമ്മളെ സംബന്ധിച്ച് ഇവിടെ നമ്മൾക്ക് നാട്ടില് നമ്മൾ കൃഷി ചെയ്യുന്ന വിത്തുണ്ട്. പിന്നെ ഇല്ലാ വരുമ്പോ നമ്മൾ കൃഷിഭവൻ മുഖാന്തരം ബന്ധപ്പെട്ടിട്ട് നമ്മൾ അങ്ങനെ വാങ്ങിക്കാറുണ്ട്.
0: സബ്സിഡി ഉണ്ടോ?
1: സബ്സിഡി കിട്ടും.
0: ഇപ്പൊ വിത്ത് മുളപ്പിക്കുന്നതിനും പാകുന്നതിനും മുമ്പ് ചെയ്യേണ്ട പ്രത്യേകത വിത്ത് പരിശോധന മാർഗങ്ങളുണ്ട്. ഇപ്പൊ വിത്തൊക്കെ വിതയ്ക്കുന്നതിന് മുമ്പ് വിത്ത് ഇങ്ങനെ നല്ലതാണോ നോക്കണതിന്റെ പ്രത്യേക മാർഗങ്ങളുണ്ടോ?
1: അതായത് ഇപ്പൊ വിത്തിനെ സംബന്ധിച്ച് നമ്മള് വിത്ത് നമ്മള് കൊയ്ത് കഴിഞ്ഞ് കറ്റമെതിച്ചതിന്റെ വിത്ത് എടുക്കുമല്ലോ. അപ്പൊ ഈ വിത്ത് എടുക്കുന്നത് വെച്ചാല് നമ്മൾ ശരിക്കും അതിന്റെ തലനെല്ലെന്ന് പറയും. അതായത് ഏറ്റവും ക്വാളിറ്റിയുള്ള നെല്ലാണ് നമ്മൾ വിത്തിനായിട്ട് എടുക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം നമ്മൾ വിതച്ച് അത് മെതിച്ചിട്ട് നമ്മളത് പിന്നെ പേറ്റി ഉണക്കി, ഉണക്കുക എന്ന് വെച്ചാൽ നമ്മൾ ചണച്ചാക്കിൽ വേണം ഉണക്കാനായിട്ട്. ചണച്ചാക്കിൽ ഇട്ടു ഉണക്കി അതിന്റെ ഒരു പാകമുണ്ട്. ആ പാകത്തിന് നമ്മൾ ഉണക്കിയെടുക്കണം. ഒരുപാട് ഉണങ്ങി പോകാൻ പാടില്ല. അത് കനത്തിൽ ഇട്ട് വേണം നമ്മളത്, ചെറിയ ചൂടുള്ള സ്ഥലത്ത് വെച്ച് അങ്ങനെ വേണം നമ്മളത് പിന്നെ ഉണക്കിയെടുക്കാനായിട്ട്. അത് ഉണക്കി കഴിഞ്ഞിട്ട് നമ്മളത് പേറ്റി അത് സൂക്ഷിച്ചു വെക്കണം. അങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ട് നമ്മൾ ഇത് വിതക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിത് ഈ മീനം മേടം മാസം എന്ന് പറയാം, കുംഭം മീനം മേടം, ഈ മൂന്ന് മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസത്തിൽ, അതായത് നല്ല മഞ്ഞുള്ള സമയത്ത് നമ്മൾ മഞ്ഞത്തെടുത്തിടും, മഞ്ഞ് കൊള്ളിക്കണം. ഇത് അപ്പൊ മഞ്ഞ് കൊള്ളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിത്ത് നമുക്ക് നല്ല ഒരു ഇതായിരിക്കും, മനസ്സിലായി? അപ്പൊ ആ വിത്താണ് നമ്മൾ ശരിക്കും ഇതിനു വേണ്ടി തയ്യാറാക്കി പിന്നെ വിതക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മളുടെ ഈ ഇതിന്റെ വിത രീതി എന്ന് പറയുന്നത് നമ്മൾ മാർച്ച് 31 മുമ്പ് തന്നെ നമ്മൾ വെള്ളം വറ്റിച്ച് പാടശേഖരം ഒരുക്കി അത് വാരം പോലെ കോരണം, അല്ലെങ്കിൽ കണ്ണി പോലെ കോരണം. അങ്ങനെ കോരിയിട്ട് നമ്മൾ കുമ്പത്തിലെ കാറ്റ് കൊള്ളണം എന്നുള്ള, ശരിക്കും ഇത് നല്ല ഉണങ്ങണം, നല്ല ഡ്രൈ ആകണം ഈ ചെടി. അങ്ങനെ നല്ല ഡ്രൈ ആയി കഴിയുമ്പോൾ ഇത് കുമ്പത്തിലൊരു കാറ്റടിക്കും. ആ കാറ്റ് കൊണ്ട് ഇത് ശരിക്കും പൊടിയും, തനിയെ പൊടി. അങ്ങനെ തനിയെ പൊടിഞ്ഞു കഴിഞ്ഞിട്ട് ഇടവത്തിൽ മഴ പെയ്യും. ആ ഇടവത്തിൽ മഴ പെയ്ത് കുറച്ച് ഇത് ഒരു നനവ് വരും. അങ്ങനെ ആ നനവ് വന്നു കഴിഞ്ഞതിന് ശേഷം അത് അവിടെ കിടന്ന് പിന്നെ ഇടം കഴിഞ്ഞും ഇതിനത്തിൽ നമ്മൾ നല്ല മഴ കിട്ടുന്നൊരു സമയമുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇവിടേക്ക്, ഇപ്പൊ നമ്മളെ ഇവിടത്തെ സംബന്ധിച്ച് നമ്മളുടെ ഉപ്പ് പ്രദേശമാണ്, ഇവിടെ ഉപ്പുള്ള പ്രദേശമാണ്. അപ്പൊ ഈ ഉപ്പുള്ള പ്രദേശത്ത് നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാല് മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ പാടം വറ്റിച്ചിട്ട് ഇത് ഇങ്ങനെ ഒരുക്കുമല്ലോ, ഒരുക്കിയതിന് ശേഷം നമ്മൾ കെട്ടി നിർത്തും. വെള്ളം പുറത്തേക്ക് പോകാത്ത രീതിയിൽ കെട്ടി നിർത്തും. കെട്ടി നിർത്തിയിട്ട് വെള്ളം ശരിക്കും നമ്മൾ മഴ പെയ്ത് ഈ വാരം, കോരിയ വാരം അല്ലെ കണ്ണിക്കൂമ്പിൽ, ഇത് ശരിക്കും ഈ വെള്ളം കൊണ്ട് മൂടും. അങ്ങനെ മൂടിക്കഴിഞ്ഞൊരു 3-4 ദിവസം കഴിയുമ്പോൾ ഈ വെള്ളം പുറത്തേക്ക് തുറന്നു വിടും. അതുകഴിഞ്ഞിട്ട് വീണ്ടും അടുത്തൊരു മഴക്ക് വീണ്ടും കെട്ടി നിർത്തും. കെട്ടി നിർത്തി കഴിഞ്ഞിട്ട് ഇത് വീണ്ടും നമ്മൾ 3-4 ദിവസം കഴിഞ്ഞ് ഇത് ഈ വാരത്തിന് മുകളിൽ വരുന്ന സമയത്ത് 3-4 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ തുറന്നു. അങ്ങനെ 3-ാമത്തെ മഴയ്ക്ക് ഇത് നല്ല ഉപ്പൊക്കെ പോയിട്ട് നല്ല രീതിയിലാകും. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്താണ് നമ്മൾ ശരിക്കും വിതക്കുന്നത്. എന്ന് വെച്ചാല് നമ്മള് 15 അതാണ് ശരിക്കുള്ള, അത് 15 അതായത് നമ്മുടെ പറയണെങ്കിൽ നമ്മുടെ ഈ ഒരേ പക്കം ഉണ്ടല്ലോ, ഈ പക്കത്തിനനുസരിച്ചിട്ടാണ് നമ്മളിത് ഞാറ്റുവേല, ആ ഞാറ്റുവേല സമയത്താണ് നമ്മളിത് വിതക്കേണ്ടത്. അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഞാറ്റുവേല സമയത്ത് തിരുവാതിര ഞാറ്റുവേല എന്നൊക്കെ പറയല്ലേ, അതുപോലത്തെ ആ ഞാറ്റുവേലയ്ക്കാണ് ശരിക്കും നമ്മളിത് വിതക്കേണ്ടത്. അപ്പൊ അങ്ങനെ വിതക്കുമ്പോൾ ആ പക്കം നമുക്ക് ശരിക്കും ഒത്തു കിട്ടും. അപ്പൊ അത് നല്ല കരുത്തായിരിക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ വിത്ത് വിതയ്ക്കുന്നത്. പിന്നെ ഈ വിത്ത് വിതക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇത് വിത്ത് കെട്ടുന്നൊരു രീതിയുണ്ട്. വിത്ത് കെട്ടുന്ന വെച്ചാല് നമ്മൾ ഈ വിത്ത് പാകമായ വിത്ത് നമ്മൾ മഴ പെയ്ത് ഒരുക്കി, നിലവെല്ലാം ഒരുക്കിയതിന് ശേഷം നമ്മൾ ഒരു 12 നമ്മൾ വിത്ത് വെള്ളത്തിൽ കുതിർത്ത് പോകും. 12 മണിക്കൂർ എന്ന് പറയുമ്പോൾ 12 എന്നൊക്കെയാണ് പഴയ പഴമക്കാർ പറഞ്ഞത്, 12 നാഴിക. ആ 12 നമ്മൾ വിത്ത് വെള്ളത്തിൽ ഇടുന്നു. എന്ന് വെച്ചാൽ ഇന്ന് രാത്രി നമ്മൾ ഒരു 6 വെള്ളത്തിൽ ഇടുകയാണെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ഈ 6 തന്നെ ഇത് വാരി അതിന്റെ വെള്ളം തുകർന്ന് പോകത്തക്ക രീതിയിൽ അങ്ങനെ വെക്കണം. വെച്ചതിന് ശേഷം നമ്മൾ കൊട്ടയെ മുടഞ്ഞിട്ട് ഈ കൊട്ടയിൽ തേക്കലേക്ക് വെച്ചിട്ട് കൊട്ടയിൽ വെച്ചിട്ട് അത് കെട്ടി അത് നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് മഴ കൊള്ളാത്ത സ്ഥലത്ത് എടുത്ത് വെക്കും. ഒരു 3-4 കഴിഞ്ഞിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കി വെക്കണം. അത് ഒരു 12 കൂടി

0: മുക്കണം. 12 മണിക്കൂർ മുക്കി നമ്മൾ കരയിലെടുത്ത് വെള്ളം തോർന്ന് കഴിഞ്ഞിട്ട് അടുത്ത് എടുത്ത് വെച്ചേക്കണം. അപ്പൊ അത് കഴിഞ്ഞ ഒരു 2-3 ദിവസം ആകുമ്പോൾ ഇതെല്ലാം പരുവമായി മുളച്ചിരിക്കും. ആ വിത്ത് നമ്മൾക്ക് വിതക്കാൻ കഴിയും.
1: ഈ പൊക്കാളി കൃഷി തുടങ്ങുന്നതിന് മുമ്പ് നിലം എങ്ങനെയാണ് ഒരുക്കേണ്ടത്? ചെളി കൂട്ടുന്നതിലും അത് നിയന്ത്രിക്കുന്നതിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാല് നമ്മള് ശരിക്കും 31 മാർച്ചിന് മുമ്പ് തന്നെ നമ്മള് ഡ്രൈ

0: ഈ പ്രദേശങ്ങളിലൊക്കെ എന്ന് പറയുന്നത് നമ്മൾ വാരം കോരി നടുന്ന, കാരണം വെച്ചാൽ ഈ വെള്ളക്കെട്ടിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് നമ്മൾ അധികരിച്ചൊരു മഴ വന്നാലും ശരിയാണ്, ഈ വാരത്തിൽ നിൽക്കുന്നതെല്ലാം അത്രയും പൊക്കത്തിലാവുമ്പോൾ ഇങ്ങനെ നിന്നോളും. അപ്പോൾ അത്രയും പൊക്കത്തിലിങ്ങനെ വാരം കോരി നിർത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു വടാവിടി മഴ പെയ്ത് വെള്ളപ്പൊക്കം വന്നാലും ശരിയാണ്, നമുക്കിതിനെ സംരക്ഷിച്ച് നിർത്താൻ കഴിയും. പക്ഷെ നമ്മൾ നിരത്തി വിതയ്ക്കുകയാണെങ്കിലെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള മോട്ടർ കാര്യങ്ങളൊക്കെ സംവിധാനങ്ങൾ വേണം. പക്ഷെ അതും അധികരിച്ച മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ മോട്ടറിന്ന് കംപ്ലൈൻറ്റ് വരികയും അല്ലെങ്കിൽ ഈ മോട്ടർ പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയാണെങ്കിൽ മൊത്തവും പോകും. അപ്പം അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പഴയ ആൾക്കാർ ഇങ്ങനെ വാരം കോരിട്ട് അതിൻ്റെ പുറത്ത്. അപ്പം എത്ര വലിയ വെള്ളം വന്നാലും ശരിയാണ്, നമ്മൾ അത് പിടിച്ചു നിർത്താൻ കഴിയും. അപ്പം ഇത് ശരിക്കും ഇങ്ങനെയാണ് നമ്മൾ ഇത് ട്രൈ ആക്കി എടുക്കേണ്ടത്. അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ കുമ്പത്തില കുമ്പക്കാറ്റ് കൊണ്ടത് തനിയെ പൊടിയാണ്. അങ്ങനെ തനിയെ പൊടിഞ്ഞ് വരുന്ന സമയത്ത് ചെറിയ മഴ പെയ്യും. ചെറിയ മഴ പെയ്ത ആ മഴയുടെ ഇതിൽ കൂടി വെള്ളം കെട്ടി നിന്ന് അതിൻ്റെ ആ പുളി രസമൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്കിത് വെത്ത് വിതക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത.
1: ഈ വർഷത്തെ കാലാവസ്ഥയും മഴയുടെ ലഭ്യതയും അനുസരിച്ച് വിത്തയ്ക്കാൻ ഏറ്റവും അനുയോജ്യമായ മാസം,
0: വിത്ത് ശരിക്കും റെഡിയാക്കാനുള്ള ഏറ്റവും അനുയോജ്യമായ മാസം ജൂലൈ മാസത്തിലാണ്. നമ്മൾ സാധാരണ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും നല്ല മഴ കിട്ടുന്ന സമയമാണ്. അതായത് ഇടവപ്പാതി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മിഥുനം, മലയാളത്തിൽ പറഞ്ഞ മിഥുന മാസം എന്ന് പറഞ്ഞാൽ ജൂലൈ മാസം. ജൂലൈ ഒരു 15 നല്ല സീസണായിരിക്കും. ആ സമയത്താണ് നമ്മൾ സാധാരണ ഇവിടെ എല്ലാം വിത്ത് വിതയ്ക്കുന്ന ഒരു സമയം. അത് 28 കഴിയുമ്പോൾ ഞാറാവും. 28 കഴിയുമ്പോൾ ഇവനെ അപ്പം നമ്മൾ വാരത്തിൽ നടന്നാണെങ്കിൽ അതിനെ വിരിച്ച് വിരിച്ച് വെക്കാൻ കഴിയും. അപ്പോൾ 28 ആകുമ്പോൾ അത് പാകമാവും. പാകമായി കഴിഞ്ഞാൽ നമുക്കത് എല്ലാ പാടത്തെ എല്ലാ സ്ഥലങ്ങളിലേക്കും അത് വിരിച്ച് വെക്കാൻ നമുക്ക് കഴിയും.
1: ഇപ്പൊ നമ്മള് നെൽകൃഷി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പാടത്ത് ഇറങ്ങിയിട്ട് വെതറി ഇടണതാണ്. അപ്പൊ ഈ പൊക്കാളി കൃഷി എങ്ങനെയാണ്, വെതറിയിട്ട് ഇടാൻ പറ്റുമോ അതോ ഇങ്ങനെ ഓരോ ദൂരത്തിൽ ഇങ്ങനെ ഇട്ടിട്ടാണോ പോണത്?
0: പൊക്കാളി കൃഷി രണ്ട് രീതിയിൽ ചെയ്യാം. അതായത് നമ്മൾ പിന്നെ ഈ നിരത്തി വിതയ്ക്കുകയാണെങ്കിൽ, അതായത് മൊത്തം ഇങ്ങനെ നിരത്തി വിതയ്ക്കുകയാണെങ്കിൽ നമുക്ക് വെതറിയിടാം. അതല്ല നമ്മൾ വാരത്തിലാണെങ്കിൽ ആ വാരം നമ്മളിങ്ങനെ തൂമ്പ കൊണ്ട് ഇങ്ങനെ ചെറിയ ഇതിലിങ്ങനെ അത് ലെവലാക്കും. ലെവലാക്കിയിട്ട് ആ വാരത്തിൽ മാത്രം നമ്മളിങ്ങനെ ഇട്ടിട്ട് അങ്ങ് പോകും. അപ്പോൾ അതിൽ വാരത്തിൽ ശരിക്കും പിടിക്കും. പിടിച്ചു കഴിയുമ്പോഴാണ് 28 കഴിയുമ്പോൾ നമ്മളിത് ഇതിൽ നിന്ന് അടർത്തി എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഈ ഇതൊക്കെ തൂമ്പ കൊണ്ട് മൊത്തം ലെവലാക്കും. എന്നിട്ട് മൊത്തം പിരിച്ചു വെക്കും.
1: ഈ പൊക്കാളി പാടങ്ങളിലെ അമിതമായ ഉപ്പുരസം എങ്ങനെയാണ് നിയന്ത്രിക്കാൻ സാധിക്കുന്നത്?
0: അതായത് പൊക്കാളിപ്പാടത്തെ ഉപ്പുരസം നിയന്ത്രിക്കാനായിട്ട് ശരിക്കും ഈ പൊക്കാളിപ്പാടത്ത് ഉപ്പ് വേണം നമ്മൾ. അതായത് കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന സമയത്തുള്ള ഉപ്പ് നമ്മൾ ഈ പൊക്കാളിപ്പാടത്ത് വേണം. കാരണം അതിനാണ് നമ്മൾ അതിലൊരുപാട് ധാതു ലവണങ്ങളുണ്ട്. അപ്പം അത് ഈ ഉപ്പിൽ കിടക്കണം. അത് കാരണം അതിൽ നിന്ന് ഒരുപാട് ഈ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള കുറേ സംഭവങ്ങൾ അതിലുണ്ട്. ഉപ്പില്ലെങ്കിൽ കൃഷി ശരിയാകില്ല. അപ്പോൾ ഉപ്പ് കയറി കിടക്കണം. ഉപ്പ് കയറി കിടന്നു കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം വറ്റിച്ച് കഴിയുമ്പോൾ മഴ പെയ്യൂല. മഴ പെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഈ ഉപ്പ് പോകണം. അങ്ങനെ പിന്നെ നമുക്ക് ഇത് ഉപ്പ് നമുക്ക് ഒരിക്കലും തടഞ്ഞു നിർത്താൻ പറ്റുകയില്ല ശരിക്കും. കാരണം ഇതിന് ഉപ്പ് വേണം. ആ ഉപ്പിൻ്റെ ഇതിൽ കൂടി കുറേ ഇതിൻ്റെ ലവണാംശങ്ങളൊക്കെ ഇതിനാവശ്യമുള്ള ഇതൊക്കെ കിട്ടുന്നു ഇതിന്. അപ്പം അത് വേണം നമുക്ക് ശരിക്കും. ആ ഉപ്പ് വേണം.
1: പൊക്കാളി നെല്ലിന് സാധാരണയായി ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും കീടങ്ങളും ഏതൊക്കെയാണ്?
0: പ്രധാന കീടങ്ങൾ എന്ന് പറഞ്ഞാൽ ചായയുടെ ഒരിതുണ്ട്. പിന്നെ ഈ പുഴു, ചൊട്ടപ്പുഴു എന്ന് പറയും. ചൊട്ടയാകുന്ന സമയത്ത് ഇതിൽ പുഴു കയറും. പുഴു കയറിട്ടത് പിന്നെ ഇതായി പോകും. പിന്നെ നമ്മൾ ഈ ചൊട്ടയായി വരുന്ന സമയത്ത് ഇടിമിന്നലുണ്ടെങ്കിൽ, ചൊട്ടയായി പൊട്ടുന്നതിന് മുമ്പായിട്ട് ഇടിമിന്നലുണ്ടെങ്കിൽ വരുന്നതെല്ലാം പൊട്ടക്കതിലായി പോകും. അതിൽ ഒന്നും ഉണ്ടാകില്ല. അപ്പം അങ്ങനെ 2-3 കാര്യമുണ്ട് അതിൽ.
1: ഈ നെല്ല് കൊയ്തതിന് ശേഷം ചെമ്മീൻ മത്സ്യകൃഷിക്ക് മാറുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: അതായത് നെല്ല് കൊയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ മത്സ്യകൃഷി ഞങ്ങൾക്കില്ല. പക്ഷേ മത്സ്യകൃഷി ഉള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ ഈ നെല്ല് കൊയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ കുറേ ചണ്ടിയും അതുപോലെ ചൂടൊക്കെ ഉണ്ടാവില്ല. അപ്പം ഇത് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ മത്സ്യകൃഷിക്ക് അതിന് ആഹാരമായിട്ട് ഇത് എല്ലാം ഉപകാരപ്രദമാകും. അപ്പം അതുകൊണ്ടാണ് ഈ സംഭവം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ മത്സ്യം വളരുകയും ചെയ്യുള്ളൂ. കാരണം മത്സ്യത്തിന് ആ പ്രജനനത്തിനുള്ള കാര്യങ്ങളും അതുപോലെ ഇതിൻ്റെ ആഹാരവും കാര്യങ്ങളും എല്ലാം ഇതിലൂടെ കിട്ടുന്നതാണ്. ഇതുണ്ടെങ്കിൽ മാത്രമേ ഈ മത്സ്യം കൂടുതൽ വളരുകയുള്ളൂ, അതിന് കൂടുതൽ ഒരു പൂർണ്ണത കിട്ടുകയുള്ളൂ.
1: നെൽകൃഷിയിൽ നിന്ന് മത്സ്യകൃഷിയിലേക്കുള്ള മാറ്റം മണ്ണിൻ്റെ ഫലഭൂഷ്ടതമായി എങ്ങനെ സഹായിക്കുന്നു?
0: അതായത് ഈ മത്സ്യം കയറി ഈ പറയുന്ന നെൽകൃഷിയുടെ തണ്ടൊക്കെ ഉണ്ടല്ലോ, അപ്പം ഇതിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് ഇത് മുട്ടയിടും. മുട്ടയിടുകയും ഇതിൻ്റെ ഈ കാഷ്ടങ്ങൾ, ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഈ കാഷ്ടങ്ങളെല്ലാം ഈ മണ്ണിൽ ലയിച്ചു ചേരുകയാണ്. അപ്പം അങ്ങനെ ലയിച്ചു ചേരുമ്പോൾ ഈ മണ്ണിന് കൂടുതൽ ഫലഭൂഷ്ഠത ഉണ്ടാകുകയാണ്. അങ്ങനെ അത് ഇത് മണ്ണിന് നല്ലൊരു ഇത് കിട്ടുന്നുണ്ട്.
1: പൊക്കാളി കൃഷി ചെയ്യുന്ന കർഷകർക്കായി സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾ.

0: ഹലോ, സബ്സിഡികൾ നിലവിലുണ്ടോ?
1: സബ്സിഡികളുണ്ട്. അതായത് ഒരു ഹെക്ടറിന് 10,000 രൂപ കൊടുക്കുന്നതാണ്. അത് എല്ലാ കാലങ്ങളിലും അത് കൊടുക്കാറുണ്ട്. അത് നമ്മൾ ചെയ്യുന്നതനുസരിച്ചുള്ള തുക നമുക്ക് കിട്ടാറുണ്ട്.
0: അപ്പൊ അവരുടെ ഈ ആശ്രമത്തിൽ എത്ര ഏക്കറിലാണ് ഈ പൊക്കാളി കൃഷി ചെയ്യുന്നത്?
1: ഇപ്പൊ ആശ്രമത്തിൽ എന്ന് പറയാൻ 20 ഏക്കറോളം മൊത്തം ഉണ്ടായിരുന്നു. പക്ഷെ അതിലിപ്പോ ഒരു കുറേ ഇങ്ങനെ ഈ എക്കലൊക്കെ വന്നിട്ട് ഇങ്ങനെ മൂടിപ്പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മൂടിപ്പോയി കഴിഞ്ഞിട്ട് ശരിക്കും 17.5 ഏക്കർ ഉണ്ടെങ്കിലും നമ്മൾ ശരിക്കും ഒരു 14-15 ഏക്കറിലൊക്കെ നമ്മൾ കൃഷി ചെയ്യാറുള്ളു. കാരണം വെച്ചാൽ അത്രയും ഭാഗത്ത് മാത്രമേ ആ വിളവ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉണ്ടാവുകയുള്ളു. അതിൽ കൂടുതൽ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ വിളവ് കിട്ടിയാൽ വെറുതെ നമ്മളുടെ പൈസ നഷ്ടമില്ലാതെ നമുക്കത് ലാഭത്തിൽ കൊണ്ടുവരാൻ പറ്റിയത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത.
0: അപ്പൊ ഈ പൊക്കാളി നെല്ല് കൊയ്തെടുത്തതിന് ശേഷം അത് വിറ്റയക്കാൻ കൃഷി വകുപ്പ് വഴി എന്തെങ്കിലും വിപണി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ?
1: ഇപ്പൊ കൃഷി വകുപ്പിൽ നിന്ന് പിന്നെ നമ്മളിപ്പോ ഇവിടെ പൊക്കാളി നെല്ലുണ്ടെങ്കിൽ അവര് പല ആൾക്കാരെയും കർഷകരെയും നമ്മളുടെ അടുത്തേക്ക് പറഞ്ഞു വിടാറുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഉള്ള വിത്തുകൾ ഉള്ളതുപോലെ നമ്മളെല്ലാ കർഷക സംഘങ്ങൾ അതുപോലെ കൃഷിക്കാരായിട്ടുള്ള ആൾക്കാർക്കെല്ലാം നമ്മളിവിടെ വിപണനം ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ പൈസ നമ്മൾക്ക് അതുപോലെ അവർ തന്നു വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അത് നടക്കുന്നുണ്ട് എല്ലാ കാലങ്ങളിലും.
0: പൊക്കാളി കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പണം ചിലവാക്കുന്നത് എന്തിനാണ്?
1: പൊക്കാളി കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പണം ചിലവാകുന്ന വെച്ചാൽ നമ്മുടെ കൂലി ചെലവ്, പണികാശ്. പണികാശ് നല്ലൊരു കാശ് വരും. കാരണം വെച്ചാൽ പണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് പൈസ കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരാളുടെ തച്ചെന്ന് പറഞ്ഞാൽ 1,100 രൂപ കൊടുക്കണം. 1,100 രൂപ കൊടുത്തെങ്കിൽ ഇന്ന് പണികാരെ കിട്ടുള്ളൂ. പിന്നെ ഇപ്പം ഞങ്ങൾ ആശ്രമത്തിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറേ ഡിവോട്ടീസ് ഉണ്ട് ഇവിടെ. ആശ്രമ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി കൂട്ടമായിട്ട് ഇറങ്ങി ഞങ്ങളാൽ കഴിയുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. പിന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ പുറത്തുനിന്ന് പണികാരെ വെച്ചിട്ട് നമ്മളത് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ആശ്രമത്തിൽ ഇവ ആ ഒരു കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇവിടെ കൂടുതൽ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ്.
0: ഇപ്പൊ ഇതിനിപ്പോ എത്ര കൃഷിക്കാര് വേണ്ടി വരും?
1: അതായത് 1 ഏക്കറിന് 15 പേരുടെ കൂലി ചെലവ് വരും. 15 ആണുങ്ങളുടെ കൂലി ചെലവ് വരും. അതായത് മൊത്തത്തിൽ ഇത് നെൽക്കതിരാകുന്നത് വരെയുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു. 6 സ്ത്രീകളുടെ ചെലവും വരും. അപ്പോൾ ഒരു ആളെന്ന് പറയുമ്പോൾ ആണുങ്ങൾക്ക് 1,100 രൂപ വെച്ച് കൊടുക്കണം. 15 പേരുടെ ചെലവ് വരും 1 ഏക്കറിന്. 6 സ്ത്രീകളും വേണ്ടി വരും പണിക്ക്. അവർക്ക് 600 രൂപയാണ് ഇപ്പൊ കൂലി കൊടുക്കുന്നത്.
0: ഇപ്പൊ നമ്മുടെ സാധാരണ നമ്മള് നെല്ല് വാങ്ങണ പോലെ അരി വാങ്ങുന്ന പോലെ ഈ പൊക്കാളി അരി വാങ്ങുമ്പോൾ ഇതിന് റേറ്റ് കൂടുന്നുണ്ട്. കാരണം എന്താണ് ഇതിന്റെ?
1: കാരണം അതിന്റെ കൂലി ചെലവ് തന്നെയാണ്. കാരണം ഇത് ശരിക്കും എന്ന് വെച്ചാൽ നല്ല കൂലി ചെലവുണ്ട് ഇതിനെ. ആ കൂലി ചെലവിൽ നമ്മൾ ഇത് കൃഷി ചെയ്ത് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള റേറ്റ് കൂടും. കാരണം ഇത് മറ്റ് കൃത്രിമമൊന്നും ഇല്ലല്ലോ, ഒറിജിനലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം അതിന് അതിൻ്റെതായിട്ടുള്ള അതിൻ്റെ വില നെല്ലിന് കൊടുക്കേണ്ടി വരും.
0: ഇനിയിപ്പോൾ ഈ പൊക്കാളി കൃഷിയുടെ വിളവെടുപ്പ് കാലം എപ്പോഴാണ് വരുന്നത്?
1: പൊക്കാളി കൃഷിയുടെ വിളവെടുപ്പ് എന്ന് പറയുന്നത് അതായത് ഇതിൻ്റെ വിളവ് ആകുന്ന വെച്ചാൽ 120 ദിവസമാണിത്. അതായത് നമ്മൾ വിതച്ച് 120 ദിവസം കൊണ്ട് ഇതിൻ്റെ വിളവെടുക്കാം. കാരണം വെച്ചാൽ 120-ാമത്തെ ദിവസം ഇത് കൊയ്യാറാകും. അതിൻ്റെ വിളവ് നല്ല രീതിയിൽ കിട്ടും.
0: ഈ 120 ദിവസം നമ്മൾ ഓരോരോ ദിവസം പോയി നോക്കണോ ഇത്?
1: ആ ഓരോ ദിവസം നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. കാരണം അതല്ലെങ്കിൽ ഇതിന് ചായയുടെ ഇത് പ്രശ്നം വരുന്നുണ്ടോ, പുഴുവിൻ്റെ പ്രശ്നം വരുന്നുണ്ടോ എന്നൊക്കെയെല്ലാം നമ്മൾ നോക്കണം. പിന്നെ ഇതിൻ്റെ ഈ വേലിയേറ്റം വേലിയിറക്കൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ വെള്ളമൊക്കെ കണ്ടിന്യൂ ആയിട്ട് ഇതിനാവശ്യമുള്ള രീതിയിലൊക്കെ കയറ്റി ഇറക്കിയൊക്കെ ഇങ്ങനെ നിർത്തണം. അപ്പോൾ ഈ വെള്ളമൊക്കെ ശരിക്കും നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം.
0: ഇതിനെങ്ങനെയാണ് നമ്മൾ സാധാരണ വളമാണ് ഉപയോഗിക്കുന്നത്, അത് നമുക്ക് ഓർഗാനിക് ആയിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്?
1: അതായത് നമ്മളുടെ പൊക്കാളി കൃഷിയെ സംബന്ധിച്ച് നമ്മളെ ഇവിടത്തെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതായത് ഈ ഉപ്പിൻ്റെ അംശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പം ഈ ഉപ്പും അതുപോലെ തന്നെ ഈ കായൽ നിന്നുള്ള എക്കൽ കയറുന്നുണ്ട് ഇങ്ങോട്ട്. നമ്മൾ ഈ കൃഷി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊത്തം തുറന്നിടിക്കണം. അപ്പം ഈ കായലിൽ നിന്നുള്ള എക്കലും ഇതിനാവശ്യമായിട്ടുള്ള വളങ്ങളും എല്ലാം ഈ പാടത്തേക്ക് കയറിക്കൊണ്ടിരിക്കും. അപ്പം ഇതിന് നമ്മൾ പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഞങ്ങൾ വളങ്ങൾ ഞങ്ങൾ ഇടാറില്ല. കാരണം നമുക്ക് ഇത് മാത്രം മതി. ഈ ഇതിൽ നിന്ന് വരുന്ന ആ ലവണാംശങ്ങളും അതുപോലെ തന്നെ ഈ എക്കൽ നിന്നും വരുന്നിട്ടുള്ള ഇതിനാവശ്യമായിട്ടുള്ള ഈ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള സകല കാര്യങ്ങളും അതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പ്രത്യേകിച്ച് ഇതിന് വളം ഇടേണ്ട കാര്യമില്ല.
0: എന്റെ ഇടം എന്റെ കൃഷിയിടം എന്ന പ്രോഗ്രാമിൽ പൊക്കാളി കൃഷിയുടെ അനുഭവങ്ങൾ പങ്കുവച്ച് ഇതുവരെ കൂടി ഉണ്ടായിരുന്നതിന് നന്ദി.

നാട്യം തകിട്ട തകിട്ട ധിമി ലാസ്യം നമക ശമയ സഹജം നട പ്രകൃതി പാദജം നർത്തനമേ ശിവ കവചം നട രാജപാദ സുമരജം ഹിരണന ധിര ധിര ധിര ധിര ധിര ധിര ധിര ധിര നാദ വിനോദം നാട്യ വിലാസം പരമസുഖം മഹിതം.

ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

0: എന്തിനാ എന്നെ രക്ഷിച്ച്? ഇങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. കട്ടിട്ട് കടന്നു കളയാൻ വേണ്ടിയൊന്നുമല്ല, അച്ഛനെ രക്ഷിക്കാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ചെയ്തു പോയതാണ്. എല്ലാറ്റിനും എനിക്ക് മാപ്പ് തരണം.
1: ആരോടൊന്നും പറയണ്ട, അപ്പു പോയി ആ പണം അയക്കൂ.
0: മറക്കില്ല, ഞാൻ മരണം വരെ ഞാൻ മറക്കില്ല.
2: ഇന്നലെ മയങ്ങുന്ന നേരം ഒളിച്ചെന്നേ